0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാമൻ പാപ്പ സ്പെയിനിലേക്ക് June 6 to 12 തീയതികളിലായി നടത്തുന്ന അപ്പസ്തോലികയാത്രയുടെ ഭാഗമായി June 6 June 7 നടത്തിയ കൂടിക്കാഴ്ചകളുടെയും മറ്റ് ചടങ്ങുകളുടെയും തുടർവിവരണമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാമൻ പാപ്പ സ്പെയിനിലേക്ക് June 6 to 12 തീയതികളിലായി നടത്തുന്ന അപ്പസ്തോലികയാത്രയുടെ തുടർവിവരണത്തിലൂടെയാണ് നാം മുൻപോട്ടു പോകുന്നത്. തന്റെ 4 വിദേശ അപ്പസ്തോലികയാത്രയുടെ ഭാഗമായി June 6 ശനിയാഴ്ച രാവിലെ വത്തിക്കാനിൽ നിന്ന് പുറപ്പെട്ട് 8:10 റോമിലെ ഫിമിച്ചീനോയിലുള്ള ലിയോണാർദോ ദാവിഞ്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് സ്പെയിനിലേക്കു യാത്രയായ പാപ്പ 2 യാത്ര ചെയ്ത് തലസ്ഥാന നഗരിയായ മാഡ്രിഡിലുള്ള അഡോൾഫോ സുവാരെസ് മാഡ്രിഡ് ബറഹാസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി. തന്നെ കാത്തുനിന്നിരുന്ന സ്പെയിൻ രാജാവ് ഫിലിപ്പ് 6 രാജ്ഞി ലെത്തീസിയയുടെയും സ്വീകരണമേറ്റുവാങ്ങിയ പാപ്പ തുടർന്ന് രാജകൊട്ടാരത്തിലേക്ക് പോവുകയും ഔദ്യോഗിക സ്വീകരണ ചടങ്ങുകൾക്കുശേഷം സ്പെയിനിലെ തന്റെ ആദ്യ ഔദ്യോഗിക പൊതുചടങ്ങായിരുന്ന രാജ്യത്തെ രാഷ്ട്രീയ സാമൂഹിക നേതൃത്വങ്ങളും രാജ്യത്തേക്കുള്ള നയതന്ത്ര പ്രതിനിധികളുമൊത്തുള്ള കൂടിക്കാഴ്ചയിൽ സംബന്ധിക്കുകയും പ്രഭാഷണം നടത്തുകയും ചെയ്തു. 2000 വർഷങ്ങൾക്ക് മുൻപ് യാക്കോബ് ശ്ലീഹയിലൂടെ സുവിശേഷ സന്ദേശം സ്വീകരിച്ച ഈ രാജ്യത്തിന്റെ സുവിശേഷവും ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട വലിയ ചരിത്ര പാരമ്പര്യവും ക്രൈസ്തവരും ഇസ്ലാം മതവിശ്വാസികളും യഹൂദരുമുൾപ്പെടെ വിവിധ മതവിഭാഗങ്ങൾ വസിക്കുന്ന ഇടമെന്ന നിലയിൽ ജനതകൾക്കിടയിൽ സമാധാനവും സഹകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്പെയിനുള്ള വിളിയെക്കുറിച്ച് രാജ്യത്തെ തന്റെ പ്രഥമ പ്രഭാഷണത്തിൽ പരിശുദ്ധ പിതാവ് അനുസ്മരിച്ചിരുന്നു. കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ, ആവിലയിലെ വിശുദ്ധ ത്രേസ്യ, ലയോളയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് തുടങ്ങി സ്പെയിനിന്റെ വിശ്വാസചരിത്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടായിരുന്നു പരിശുദ്ധ പിതാവ് തന്റെ പ്രഭാഷണം നടത്തിയത്. സമ്മേളനത്തിനുശേഷം സ്പെയിനിലെ അപ്പസ്തോലിക നൂൺഷേച്ചറിലെത്തിയ പാപ്പ ഉച്ചഭക്ഷണത്തിനുശേഷം വിശ്രമിച്ചു. June 6 ഉച്ചകഴിഞ്ഞ് പരിശുദ്ധപിതാവിന്റെ ഒരു പ്രധാന ഔദ്യോഗിക പരിപാടി അബലർക്കും ആലംബഹീനർക്കും തന്റെ സാമീപ്യമറിയിക്കുന്നതിന്റെ ഭാഗമായി മാഡ്രിഡ് നഗരത്തിൽ തന്നെയുള്ള സേദിയ 24 എന്ന അഭയകേന്ദ്രത്തിലുള്ള സന്ദർശനമായിരുന്നു. ഇതിനായി അപ്പസ്തോലിക നൂൺഷേച്ചറിൽ നിന്ന് 17 അകലെയുള്ള സേദിയ കേന്ദ്രത്തിലേക്ക് പരിശുദ്ധപിതാവ് വൈകുന്നേരം 5:30 കാറിൽ യാത്രയായി. സ്ഥിരതാമസ സൗകര്യമില്ലാത്ത ആളുകൾക്ക് താൽക്കാലിക സൗകര്യമൊരുക്കുന്ന മാഡ്രിഡ് കാരിത്താസിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണിത്. വർഷം മുഴുവനും ദിവസത്തിന്റെ 24 പ്രവർത്തിക്കുന്ന ഇവിടെ ആവശ്യക്കാരായ ആളുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളും സാമൂഹ്യ പിന്തുണയും പൊതുസമൂഹത്തിലേക്ക് തിരികെ എത്താനുള്ള പരിശീലനങ്ങളും സേവനങ്ങളും നൽകിവരുന്നു. 6 അവിടെയെത്തിയ പാപ്പായെ മാഡ്രിഡ് ആർച്ച് ബിഷപ്പ് കർദിനാൾ ഹൊസെ കോബോ കാനോയും സേദിയ 24 കേന്ദ്രം ഡയറക്ടറും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് ഈ കേന്ദ്രത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തി പരിശുദ്ധ പിതാവിന് അവിടുത്തെ പ്രവർത്തനങ്ങൾ വിവരിച്ചുകൊടുത്തു. കേന്ദ്രത്തിലെ ഊണുമുറി സന്ദർശിച്ച പാപ്പ അവിടെ സ്വീകരിക്കപ്പെട്ടിരുന്ന ചില ആളുകളെ അഭിവാദ്യം ചെയ്യുകയും വിശിഷ്ട വ്യക്തികൾക്കായി വച്ചിരുന്ന ബുക്കിൽ ഒപ്പിടുകയും ചെയ്തു. തുടർന്ന് നടന്ന പൊതുചടങ്ങിൽ മാഡ്രിഡ് ആർച്ച് ബിഷപ്പ് പരിശുദ്ധ പിതാവിനെ അഭിവാദ്യം ചെയ്തു സംസാരിച്ചു. മാഡ്രിഡിലെത്തുന്ന ഏവരും മാഡ്രിഡുകാരാണെന്ന് സേദിയ കേന്ദ്രത്തിലുള്ള വിദേശികളായ ആളുകളെക്കൂടി കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. കർദിനാളിന്റെ വാക്കുകൾക്കുശേഷം കേന്ദ്രത്തിന്റെ ഡയറക്ടർ പാപ്പായെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിച്ചു. പരിപാടികളുടെ ഭാഗമായി 3 സാക്ഷ്യവും സംഗീതവുമുണ്ടായിരുന്നു. തുടർന്ന് പരിശുദ്ധ പിതാവ് ഏവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിച്ചു.
3: Y como ven, yo tampoco he memorizado mi discurso. Entonces, como estamos todos aquí en familia, pues, eminencia, excelencias.
2: മാദ്രിദിലെ ജനതയ്ക്കൊപ്പം അവരിൽ ഒരാളായി ആയിരിക്കുവാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന വാക്കുകളോടെയാണ് പാപ്പ തന്റെ സന്ദേശം ആരംഭിച്ചത്. സ്നേഹത്തിന്റെ അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു മഹത്തായ അതിശയകരമായ ഒരു കുടുംബത്തിന്റെ ഭാഗമാണ് ഈ ഭവനത്തിലുള്ള എല്ലാവരുമെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. ഇവിടെ ഓരോരുത്തരുടെയും സന്തോഷവും ദുഃഖവും എല്ലാവരുടെയും സന്തോഷവും ദുഃഖവുമാണ്. പരസ്പരം പരിചരിക്കുമ്പോൾ സാഹചര്യങ്ങളുടെ സങ്കീർണതയെ അവഗണിക്കാതെ അതേസമയം കാരുണ്യത്തിന്റെയും നീതിയുടെയും ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് മനുഷ്യനെയും ലോകത്തെയും കുറിച്ച് ഗൗരവമായി ഉത്കണ്ഠയുള്ള എല്ലാവരുമായും സംവാദത്തിൽ ഏർപ്പെടുവാൻ സാധിക്കുന്നുവെന്ന് ബെനഡിക്ട് പതിനാറാമൻ പാപ്പയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ പറഞ്ഞു. എളിയവരോടുള്ള പരിഗണന ഇപ്രകാരം യേശുവിന്റെ വാക്കുകൾക്കനുസരണം ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഈ ഭവനത്തിൽ വസിക്കുന്നവർക്കായി നൽകുന്ന സേവനങ്ങൾക്ക് പാപ്പ പ്രത്യേകം നന്ദിയർപ്പിച്ചു. സാക്ഷ്യങ്ങളിൽ എടുത്തുപറഞ്ഞ ജീവിതാനുഭവങ്ങളെ പാപ്പ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയും മറ്റുള്ളവർക്ക് പിന്തുണ നൽകുവാനുള്ള ആഗ്രഹങ്ങൾ എത്രയോ ആളുകളുടെ ജീവിതത്തെയാണ് മുൻപോട്ട് നയിച്ചതെന്ന് അടിവരയിട്ട് പറയുകയും ചെയ്തു. സ്ത്രീകൾക്ക് അന്തസ്സും അഭിമാനവും സ്വാശ്രയവും പ്രത്യാശയും പകരുന്നതിനായി യത്നിക്കുന്ന സന്നദ്ധ പ്രവർത്തകരെയും പാപ്പ അഭിനന്ദിച്ചു. യേശുവിന്റെ ജനനം ചിത്രീകരിക്കുന്ന രംഗങ്ങൾ മാദ്രിദിന്റെ പ്രത്യേകതയാണെങ്കിൽ അവയുടെ സൗന്ദര്യം ഈ ഭവനത്തിൽ വസിക്കുന്നവരിലൂടെയും അവരുടെ അനുഭവങ്ങളിലൂടെയും സന്നദ്ധ പ്രവർത്തകരിലൂടെയുമാണ് വർഷം മുഴുവൻ പ്രസരിക്കുന്നതെന്ന് പാപ്പ പറഞ്ഞു. നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തുക എന്നതാണ് തന്റെ യാത്രയുടെ മുദ്രാവാക്യമെന്ന് ചൂണ്ടിക്കാണിച്ച പാപ്പ പാകമാകുമ്പോൾ വിളവെടുപ്പിനായി കാത്തിരിക്കുന്ന വിളകൾ നോക്കുവാനും കാരുണ്യം കാലതാമസം അനുവദിക്കുന്നില്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കാനുള്ള ക്ഷണമാണ് ഈ മുദ്രാവാക്യം നൽകുന്നതെന്നും കൂട്ടിച്ചേർത്തു. അതിനാൽ ക്രിസ്തുവിന്റെ സ്നേഹം സഹോദരങ്ങൾക്ക് പകർന്നു നൽകുവാൻ ഏവർക്കും കടമയുണ്ടെന്നും പാപ്പ എടുത്തു പറഞ്ഞു. മറ്റുള്ളവരുടെ ആവശ്യങ്ങളോട് സംവേദനക്ഷമമായ ഒരു ഹൃദയം വളർത്തിയെടുക്കുവാനുള്ള ക്ഷണം കൂടിയാണ് യേശുവിന്റെ വാക്കുകൾ എന്നതും പാപ്പ അടിവരയിട്ടു. ജീവനുള്ള ഹൃദയം ഊഷ്മളവും മിടിക്കുന്നതുമാണെന്നും അത് ജീവൻ നൽകുന്നുവെന്നും പറഞ്ഞ പാപ്പ നിസ്സംഗതയുടെ തണുത്തതും നിശ്ചലവുമായ ഹൃദയത്തിനെതിരെ ജാഗ്രത പുലർത്തുവാനും ഓർമ്മിപ്പിച്ചു. കഷ്ടപ്പെടുന്നവരുടെ കണ്ണുകളിലേക്ക് നോക്കുവാനും സഹോദരങ്ങളുടെ കൂട്ടായ്മയിൽ വസിക്കുവാനുമുള്ള ആഹ്വാനം കൂടിയാണ് യേശുവിന്റെ വാക്കുകൾ നമുക്ക് നൽകുന്നതെന്ന് പാപ്പ പറഞ്ഞു. യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവർ പരിമിതികളില്ലാതെ ദാനം ചെയ്യുന്നവരും അപരനെ ശ്രവിക്കുന്നവരും സംഭാഷണങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നവരും സാഹചര്യവും അതിന്റെ കാരണങ്ങളും മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നവരുമാണെന്നും പാപ്പ പറഞ്ഞു. അവസാനമായി പരിശുദ്ധാമ്മയുടെ മാതൃസംരക്ഷണത്തിന് ഏവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു.
4: പ്രഭാഷണശേഷം തുടർന്ന സമ്മേളനത്തിന്റെ അവസാനം പരിശുദ്ധ പിതാവ് ഏവർക്കും ആശീർവാദം നൽകുകയും സമാപന ഗാനത്തിനു ശേഷം മാഡ്രിഡ് അതിരൂപതയിലെ സാമൂഹ്യ സേവന അസോസിയേഷനുകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ആശീർവാദം നൽകാനായി കർത്താവിന്റെ കുരിശുമരണത്തിന്റെ പേരിലുള്ള ദേവാലയത്തിൽ പരിശുദ്ധ പിതാവെത്തി. പിന്നീട് വൈകുന്നേരം 6:30 പാപ്പ അപ്പസ്തോലിക നൂൺഷേച്ചറിലേക്ക് തിരികെ മടങ്ങി. വൈകുന്നേരം 7 പരിശുദ്ധ പിതാവ് അത്താഴം കഴിച്ചു. ജൂൺ 6 പരിശുദ്ധ പിതാവിന്റെ 3 അവസാനത്തേതുമായ ഔദ്യോഗിക പരിപാടി വൈകിട്ട് യുവജനങ്ങൾക്കൊപ്പം നടത്തിയ പ്രാർത്ഥനാ സായാഹ്നമായിരുന്നു. ഇതിനായി വൈകുന്നേരം 9:10 നൂൺഷേച്ചറിൽ നിന്ന് 4.5 km അകലെ മാഡ്രിഡ് നഗരത്തിൽ തന്നെയുള്ള ലീമ ചത്തുരത്തിലേക്ക് പാപ്പ കാറിൽ യാത്രയായി. അമ്പരചുംബികളായ കെട്ടിടങ്ങളും റിയൽ മാഡ്രിഡിന്റെ സ്റ്റേഡിയവുമൊക്കെയുള്ള ഈ വലിയ ചത്തുരത്തിൽ 8:30 എത്തിയ പാപ്പായെ മാഡ്രിഡ് ആർച്ച് ബിഷപ്പ് അനുഗമിച്ചിരുന്നു. പരിശുദ്ധ പിതാവിനെ കാണാനും പിതാവിനൊപ്പം പ്രാർത്ഥിക്കാനും ഏതാണ്ട് 600,000 ആളുകളാണ് ചത്തുരത്തിലും പരിസരങ്ങളിലുമായി എത്തിയത്. സ്വാഗതഗാനത്തോടെ ആരംഭിച്ച പ്രാർത്ഥനാ സായാഹ്നത്തിൽ കർദിനാൾ ഹൊസേ കോബോ കാനോ സ്വാഗതമാശംസിച്ചു. ഇന്നത്തെ യുവജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ അദ്ദേഹം തന്റെ പ്രഭാഷണത്തിൽ അനുസ്മരിച്ചു. ചടങ്ങിൽ ഗോഡ്സ്പെൽ എന്ന പേരിൽ നടന്ന മനോഹരമായ കലാപരിപാടിയുമുണ്ടായിരുന്നു. യുവജനങ്ങൾ പരിശുദ്ധ പിതാവിനോട് ചോദ്യങ്ങൾ ചോദിച്ചു. തുടർന്ന് തന്റെ വിശ്വാസ അജപാലന ജീവിതത്തെ സ്പർശിച്ച വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോം, വിയനോവയിലെ തോമസ് തുടങ്ങിയ ജീവിതങ്ങളെ പരാമർശിച്ചുകൊണ്ട് പാപ്പ മറുപടി പ്രസംഗം നടത്തി.
5: Gracias, gracias por estar aquí y gracias por compartir la fe con toda Madrid y con toda España.
2: പരിശുദ്ധ പിതാവ്
6: തന്റെ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ പ്രത്യേകമായും യൗവനത്തിൽ തന്നെ സ്വാധീനിച്ചിട്ടുള്ള വിശുദ്ധരുടെ ജീവിത മാതൃകകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് തന്റെ സന്ദേശം ആരംഭിച്ചത്. പ്രത്യേകമായി സുവർണനാവ് എന്നറിയപ്പെടുന്ന വിശുദ്ധ ജോൺ ക്രിസോസ്റ്റത്തെക്കുറിച്ചാണ് യുവജനങ്ങളോട് വിശദീകരിച്ചത്. ക്രിസ്തുവർഷം 368 ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതിനു മുൻപ് അദ്ദേഹം തത്വചിന്ത പഠിക്കുകയായിരുന്നുവെന്നും തുടർന്ന് അദ്ദേഹം തന്റെ ജന്മനഗരമായ അന്ത്യോക്കിയയിൽ നിന്നുള്ള മറ്റു ചെറുപ്പക്കാരോടൊപ്പം തിരുവചനത്തിന്റെ വ്യാഖ്യാനത്തിനായി സമയം ചിലവഴിക്കുകയും പിന്നീട് ഒരു സന്യാസി എന്ന നിലയിലും പുരോഹിതനായും മെത്രാനായും സഭയുടെ സേവനത്തിനായി സ്വയം സമർപ്പിച്ചുവെന്ന വസ്തുത ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പൗരോഹിത്യ ജീവിതത്തിലേക്കോ സന്യാസ ജീവിതത്തിലേക്കോ സഭയിലെ മറ്റ് സേവനങ്ങളിലേക്കോ ഉള്ള ദൈവവിളികളെ യുവജനങ്ങൾ ഒരിക്കലും ഭയപ്പെടരുതെന്ന് ഉദ്ബോധിപ്പിച്ചു. സത്യത്തോടുള്ള സ്നേഹത്തെയും ജീവിതത്തിന്റെ സത്യത്തെയും ഒന്നിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ, രചനകൾ, സുവിശേഷ സന്ദേശങ്ങൾ എന്നിവയാണ് തന്റെ ജീവിതത്തിൽ ഏറെ പ്രചോദനം നൽകിയതെന്നും പാപ്പ പങ്കുവച്ചു. അതുപോലെ തന്നെ ധൈര്യപൂർവം സംസാരിക്കുവാനും നീതിക്ക് അനുകൂലമായ കാര്യങ്ങൾ പറയുവാനും അദ്ദേഹം ഒരിക്കലും ഭയപ്പെട്ടിരുന്നില്ല എന്നതും പാപ്പ ഓർമ്മപ്പെടുത്തി. മറ്റ് വിശുദ്ധരുടെയും ജീവിത മാതൃകകൾ പങ്കുവച്ച ശേഷം പെറുവിൽ ഒരു മിഷനറി എന്ന നിലയിൽ തന്റെ ജീവിതത്തെയും അവിടുത്തെ ജനതയുടെ വേദന നിറഞ്ഞതും എന്നാൽ പ്രത്യാശാഭരിതവുമായ ജീവിതത്തെയും പാപ്പ എടുത്തു പറഞ്ഞു. ജീവിതത്തിൽ ഏറ്റ മുറിവുകളാണ് കൂടുതൽ കർത്താവിനെ കണ്ടെത്തുവാൻ തന്നെ പ്രേരിപ്പിച്ചതെന്നും പാപ്പ പറഞ്ഞു. ഭൗതികമായി വളരെ ദരിദ്രരായിരുന്നു അവരെങ്കിലും വിശ്വാസത്താൽ സമ്പന്നരായിരുന്നുവെന്ന് പാപ്പ അടിവരയിട്ടു. അതിനാൽ ദൈവത്തിന്റെ ശബ്ദം കണ്ടെത്തുവാൻ പാപ്പ ഏവരെയും ക്ഷണിച്ചു. ഇതിന് നിശബ്ദതയുടെ പ്രാധാന്യവും പാപ്പ അടിവരയിട്ടു. നിരവധി ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ സത്യം അന്വേഷിക്കണമെന്നും ഏതെങ്കിലും കാര്യങ്ങൾ ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റുന്നുവെങ്കിൽ അത് സത്യമല്ല എന്നുള്ളത് മറക്കരുതെന്നും പാപ്പ പറഞ്ഞു. തുടർന്ന് ദൈവം നമ്മുടെ സ്വരം തിരിച്ചറിയുന്നുവെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. നമ്മുടെ പ്രാർത്ഥനകൾ അവൻ കേൾക്കുകയും നമുക്ക് ഉത്തരം നൽകുകയും ചെയ്യുമെന്നുള്ള ബോധ്യം നമ്മിൽ വളർത്തണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. പ്രാർത്ഥന കൃത്യമായി ഒരു സ്വതന്ത്ര ശബ്ദമാണ് എന്നും അത് നമ്മുടെ സ്വത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും പറഞ്ഞ പാപ്പ കർത്താവ് തന്റെ വചനത്താൽ നമുക്ക് ഉത്തരം നൽകുന്നുവെന്നും ചൂണ്ടിക്കാട്ടി. അതുപോലെ തന്നെ കർത്താവിന്റെ ശബ്ദം തിരിച്ചറിയുവാൻ അവനെ ശ്രവിക്കേണ്ടത് ഏറെ ആവശ്യമെന്നും എടുത്തു പറഞ്ഞു. സഭയിൽ പ്രതിധ്വനിക്കുന്നത് കർത്താവിന്റെ തന്നെ ശബ്ദമാണെന്നും രക്ഷയുടെ വാഗ്ദാനമായി മനുഷ്യർക്ക് നൽകിയ പഴയതും പുതിയതുമായ എല്ലാ തിരുവെഴുത്തുകളും അവിടുന്ന് നിറവേറ്റുന്നുവെന്നും പാപ്പ പറഞ്ഞു. അതിനാൽ വിശ്വാസത്തിന്റെ യാത്രയിൽ ആരും തനിച്ചല്ല എന്നും പരസ്പരമുള്ള ബന്ധത്തിൽ മാത്രമാണ് വിശ്വാസം സജീവമാകുന്നതെന്നും പാപ്പ പറഞ്ഞു. നാം സത്യത്തിന്റെ ശിഷ്യന്മാരായതുകൊണ്ട് ലൗകികമായ ഉപരിപ്ലവങ്ങളിൽ നിന്നും നാം സ്വതന്ത്രരായിരിക്കണമെന്നും മാറ്റത്തിന്റെ നായകന്മാരായി മാറുവാൻ യുവജനങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഡിജിറ്റൽ മേഖലയിലുള്ള സുവിശേഷവൽക്കരണത്തിൽ യുവജനങ്ങളുടെ പങ്കും പാപ്പ ചൂണ്ടിക്കാട്ടി.
4: പരിശുദ്ധ പിതാവിന്റെ പ്രഭാഷണത്തിനു ശേഷം ഗാനാലാപനവും തുടർന്ന് ദിവ്യകാരുണ്യ ആരാധനയുമുണ്ടായിരുന്നു. ആരാധനയുടെ അവസാനം ഏവർക്കും ആശീർവാദം നൽകിയ പാപ്പ വൈകിട്ട് 10 മണിയോടെ അപ്പസ്തോലിക നൂൺഷേച്ചറിലേക്ക് മടങ്ങുകയും വിശ്രമിക്കുകയും ചെയ്തു. ജൂൺ 7 മാഡ്രിഡിൽ തന്നെയുള്ള സിബേലസ് ചത്തുരത്തിൽ അർപ്പിച്ച വിശുദ്ധബലിയോടെയാണ് പരിശുദ്ധ പിതാവ് സ്പെയിനിലെ തന്റെ അപ്പസ്തോലികയാത്രയുടെ 2 ഔദ്യോഗിക ചടങ്ങുകൾ ആരംഭിച്ചത്. അപ്പസ്തോലിക നൂൺഷേച്ചറിൽ നിന്ന് 9 കിലോമീറ്ററുകളോളം അകലെയാണ് മാഡ്രിഡ് നഗരത്തിലെ പ്രശസ്തവും ഏറെ വിസ്തൃതവുമായ ഈ ചത്തുരം. 18ഉം 19ഉം നൂറ്റാണ്ടുകളിൽ പണിയപ്പെട്ട മനോഹരമായ കെട്ടിടങ്ങളും ചില ജലധാരകളും ഈ ചത്തുരത്തിന്റെ വിവിധയിടങ്ങളിലായുണ്ട്. വിശുദ്ധബലിയർപ്പണത്തിനായി രാവിലെ 9:30 കാറിൽ യാത്ര പുറപ്പെട്ട പാപ്പ 9:30 അവിടെയെത്തി. നഗരത്തിന്റെ മേയർ പരിശുദ്ധപിതാവിന് നഗരത്തിന്റെ സ്വർണത്താക്കോൽ ബഹുമാന പുരസ്സരം നൽകി. തുടർന്ന് വിശിഷ്ട വ്യക്തികൾക്കായുള്ള ബുക്കിൽ ഒപ്പിട്ട ശേഷം പരിശുദ്ധപിതാവ് അൾത്താരയിലേക്ക് പോയി. 10:10 വിശുദ്ധ ബലിയർപ്പണത്തിനായി ഈ ചത്തുരത്തിലുള്ള സിബേലസ് കൊട്ടാരത്തിനു മുന്നിൽ പ്രത്യേകമായി ഒരുക്കപ്പെട്ട അൾത്താരയിലേക്ക് പരിശുദ്ധ പിതാവ് എത്തിയത്. തുടർന്ന് മാഡ്രിഡ് അതിരൂപതാധ്യക്ഷൻ കർദിനാൾ കാനോ പാപ്പായെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിച്ചു. ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങളുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ഞായറാഴ്ച വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6:51 മുതൽ 58 വരെയുള്ള തിരുവചനങ്ങളായിരുന്നു വായിക്കപ്പെട്ടത്. സുവിശേഷ വായനയെ തുടർന്ന് പരിശുദ്ധ പിതാവ് വചന സന്ദേശം നൽകി.
7: Con el corazón colmado de alegría al inicio de este viaje a España, presido esta celebración en el día de la solemnidad del Corpus Christi.
6: ലത്തീൻ സഭയിൽ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഞായർ എന്ന നിലയിൽ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതായിരുന്നു പരിശുദ്ധ പിതാവ് നൽകിയ സുവിശേഷ സന്ദേശം. ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിൽ തനിക്കുള്ള അതിയായ സന്തോഷവും പാപ്പ പങ്കുവച്ചു. നമ്മെ പിതാവിന്റെ കൂട്ടായ്മയിൽ ഒന്നിപ്പിക്കുവാനും അവിടുത്തെ മക്കളാക്കുവാനും മരണത്തെക്കാൾ ശക്തമായ സ്നേഹത്താൽ സ്വർഗത്തിൽ നിന്നും ഇറങ്ങിവന്ന ജീവനുള്ള അപ്പം പോലെ ദൈവിക ജീവൻ കൊണ്ട് അവിടുന്നേവരെയും പരിപോഷിപ്പിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. ദൈവത്തോടുള്ള സ്നേഹവും വിശ്വസ്തതയും പുതുക്കുന്നതിനായി വിശ്വാസത്തിന്റെ വേരുകളിലേക്കുള്ള മടങ്ങിവരവാണ് സ്പെയിനിൽ ഈ വിശുദ്ധ കുർബാനയുടെ ആഘോഷമെന്ന സത്യവും പാപ്പ അടിവരയിട്ട് പറഞ്ഞു. എന്നാൽ ഈ ആഘോഷം കേവലം ഒരു ബാഹ്യ ആവിഷ്കാരത്തിന്റെയോ പാരമ്പര്യത്തിന്റെയോ ലളിതമായ സൗന്ദര്യാത്മക അലങ്കാരത്തിന്റെയോ ഒരു കാര്യമല്ല എന്നും മറിച്ച് ഇപ്പോഴും സജീവമായതും നമുക്കിടയിലൂടെ കടന്നുപോകുന്നതുമായ ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ സാന്നിധ്യത്തിലുള്ള വിശ്വാസത്തിന്റെ ആഘോഷമാണെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. ക്രിസ്തു സ്വയം ഭക്ഷണമായി നൽകുകയാണെങ്കിൽ ആ ക്രിസ്തുവിനെ ആലയത്തിനുള്ളിൽ മാത്രമല്ല ഏവരുടെയും സമീപത്തേക്ക് കൊണ്ടുപോകുവാൻ ബാധ്യസ്ഥരാണെന്നും പാപ്പ പറഞ്ഞു. ദുർബലർക്ക് ആശ്വാസവും കുടുംബങ്ങൾക്ക് വെളിച്ചവും ഏറ്റവും ദുർബലരായവർക്കുള്ള പ്രത്യാശയും കഷ്ടപ്പെടുന്നവർക്ക് സമാധാനവും നൽകുന്നതാണ് വിശുദ്ധ കുർബാനയെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. സ്പെയിനിൽ വർഷങ്ങളായി വിശുദ്ധ കുർബാനയുടെ ഈ ദിനം കാരുണ്യപ്രവർത്തനങ്ങളുടെ ദിനമായി ആഘോഷിക്കുന്നതും പാപ്പ സന്ദേശത്തിൽ എടുത്തു പറഞ്ഞു. വിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണം നമ്മുടെ വ്യക്തിജീവിതത്തിലേക്ക്, നമ്മുടെ ബന്ധങ്ങളിലേക്ക്, സമൂഹത്തോട് ഭാവി കെട്ടുപിടിക്കുന്നതിനുള്ള ക്ഷണമായി മാറുന്നുവെന്നും അതിനാൽ ഈ യാത്രയിൽ കർത്താവ് നമുക്ക് ആരാണ് എന്നുള്ളത് ഒരിക്കലും മറന്നുപോകരുതെന്നും പാപ്പ എടുത്തു പറഞ്ഞു. നൂറ്റാണ്ടുകളായി ഈ രാജ്യത്തെ സജീവമാക്കിയ മതത്തെക്കുറിച്ചുള്ള അവബോധം ഒരു മ്യൂസിയമായി മാറാതെ ഇന്നും ഏവരെയും ആകർഷിക്കുവാനുള്ള ഒരു വിശ്വാസ വിദ്യാലയമായിരിക്കട്ടെയെന്നും പാപ്പ ആശംസിച്ചു. ദൈവത്തിന്റെയും അയൽക്കാരുടെയും മുൻപിൽ മുട്ടുകുത്തുവാൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയമായി അത് മാറട്ടെയെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ആർക്കും കർത്താവിന്റെ മുമ്പാകെ മുട്ടുകുത്തിയിട്ട് തന്റെ സഹോദരനെ പുച്ഛിക്കുവാൻ കഴിയില്ല എന്നും അതിനാൽ സ്വാർത്ഥതയുടെ ചങ്ങലകൾ തകർത്ത് എറിയണമെന്നും പാപ്പ വചന സന്ദേശത്തിൽ അടിവരയിട്ട് പറഞ്ഞു. അവസാനമായി വിശുദ്ധ കുർബാനയുടെ സ്നേഹത്തിലേക്ക് മടങ്ങുവാൻ പാപ്പ ഏവരെയും ക്ഷണിച്ചു. സ്വകാര്യ ഭക്തിയിൽ നമ്മെ തന്നെ ചുരുക്കാതെ നമ്മുടെ സഹോദരി സഹോദരന്മാർ, കുടുംബങ്ങൾ, ദരിദ്രർ, കഷ്ടപ്പെടുന്നവർ, പ്രതീക്ഷ നഷ്ടപ്പെട്ടവർ എന്നിവർക്ക് സേവനം ചെയ്യുവാൻ വിശുദ്ധ കുർബാന നമുക്ക് ശക്തി പകരട്ടെയെന്നും പാപ്പ ആശംസിച്ചു.
4: വിശുദ്ധ ബലിയുടെ അവസാനം കോർപ്പസ് ക്രിസ്റ്റി തിരുനാളുമായി ബന്ധപ്പെട്ട ദിവ്യകാരുണ്യ പ്രദക്ഷിണവുമുണ്ടായിരുന്നു. ഏറെ ഭക്തിസാന്ദ്രമായ ഈ പ്രദക്ഷിണത്തിൽ പരിശുദ്ധ പിതാവ് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുകൊണ്ട് ആളുകൾക്കിടയിലൂടെ ദീർഘസമയം നീങ്ങി. പ്രദക്ഷിണത്തിന്റെ അവസാനം ഉച്ചയ്ക്ക് 12:30 പരിശുദ്ധ പിതാവ് ഏവർക്കും വിശുദ്ധ കുർബാനയുടെ ആശീർവാദം നൽകി. നിരവധി മിത്രാന്മാരും നൂറുകണക്കിന് വൈദികരും പരിശുദ്ധ പിതാവിനൊപ്പം ബലിയർപ്പണത്തിൽ സഹകാർമ്മികരായി പങ്കുചേർന്നിരുന്നു. 1,200,000 ആളുകളാണ് പരിശുദ്ധ പിതാവിനെ കാണാനും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനും എത്തിയത്. വിശുദ്ധ ബലിക്കു ശേഷം ഉച്ചയ്ക്ക് 1 മണിയോടെ പാപ്പ തിരികെ അപ്പസ്തോലിക നുൺഷേച്ചറിലേക്ക് കാറിൽ യാത്രയാവുകയും ഉച്ചഭക്ഷണം കഴിച്ച ശേഷം വിശ്രമിക്കുകയും ചെയ്തു. പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ സ്പെയിനിലേക്ക് June 6 മുതൽ 12 വരെ തീയതികളിലായി നടത്തുന്ന അപ്പസ്തോലിക യാത്രയുടെ തുടർവിവരണമാണ് ഇതുവരെ നിങ്ങൾ ശ്രവിച്ചത്. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: ലിയോ പലാമൻ പാപ്പ ലേക്ക് ജൂൺ 6 മുതൽ 12 വരെ തീയതികളിൽ നടത്തുന്ന അപ്പസ്തോലിക യാത്രയുടെ ഭാഗമായി ജൂൺ 6 മുതൽ ജൂൺ 10 വരെ നടത്തിയ കൂടിക്കാഴ്ചയുടെയും മറ്റടങ്ങുകളുടെയും വിവരണമാണ് ഇന്നത്തെ പ്രകടനത്തിൽ. പരിശുദ്ധപിതാ ലിയോ 14 പാപ്പ ചൈനയിലേക്ക് 6 മുതൽ 12 വരെ തീയതിയിലായി നടത്തുന്ന അപ്പസ്തോലിക യാത്രയുടെ തുടർവിവരണത്തിലൂടെയാണ് നാം മുൻപോട്ട് പോകുന്നത്. തന്റെ 4-ാമത്തെ ദേശ അപ്പസ്തോലിക യാത്രയുടെ ഭാഗമായി ജൂൺ 7 ശനിയാഴ്ച രാവിലെ വത്തിക്കാനിൽ നിന്ന് പുറപ്പെട്ട് 8-ന് റോമിലെ ഫ്യുമിച്ചിനോയിലുള്ള ലിയോനാർഡോ ദാജി അന്താരാഷ്ട്ര താവളത്തിൽ നിന്ന് സ്പെയിനിലേക്ക് യാത്രയായ പാപ്പ 8 മണിക്കൂറുകൾ ചെയ്ത് തലസ്ഥാന നഗരിയായ മഡ്രിഡിലുള്ള അൾഫോസുവാരസ് മഡ്രിഡ് ബറാസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തന്നെ നിന്നിരുന്ന സ്പെയിൻ രാജാവ് ഫിലിപ്പ് 6-ാമന്റെയും രാജ്ഞി ലെത്തീസിയുടെയും സ്വീകരണമേറ്റുവാങ്ങിയ പാപ്പ തുടർന്ന് രാജകൊട്ടാരത്തിലേക്ക് പോവുകയും ഔദ്യോഗിക സ്വീകരണങ്ങൾക്കു ശേഷം സ്പെയിനിലെ തന്റെ ആദ്യ ഔദ്യോഗിക പൊതുവായിരുന്ന രാജ്യത്തെ രാഷ്ട്രീയ സാമൂഹ നേതൃത്വങ്ങൾ രാജ്യത്തേക്കുള്ള നയതന്ത്രനിധികളുമൊത്തു കൂടിക്കാഴ്ചയിൽ സംബന്ധിക്കുകയും ഭാഷണം നടത്തുകയും ചെയ്തു. 2000-ത്തോളം വർഷങ്ങൾക്ക് മുൻപ് യാക്കോബ് ശ്ലീഹയെ സുവിശേഷ സന്ദേശം സ്വീകരിച്ച ഈ രാജ്യത്തെ സുവിശേഷവും ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട വലിയ ചരിത്ര പാരമ്പര്യവും ക്രൈസ്തും ഇസ്ലാം മതവിശ്വാസികളും യഹൂദരുമുൾപ്പെടെ മതവിഭാഗങ്ങൾ വസിക്കുന്ന ഇടമെന്ന നിലയിൽ ജനതകൾക്കിടയിൽ സമാധാന സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്പെയിൻ വിളിയെക്കുറിച്ച് രാജ്യത്തെ തന്റെ പ്രഥമ പ്രഭാഷണത്തിൽ ശുദ്ധപിതാവ് അനുസ്മരിച്ചിരുന്നു. കുരിശിന്റെ ശുദ്ധ യോഹന്നാൻ, ആവിലയിലെ ശുദ്ധ ത്രേസ്യ, ആലയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ്, സ്പെയിൻ വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തിത്വം കുറിച്ച് പരാമർശമായിരുന്നു ശുദ്ധപിതാവ് പ്രഭാഷണം നടത്തിയത്. സമ്മേളനത്തിനു ശേഷം സ്പെയിനിലെ അപ്പസ്തോലിക നുൺഷ്യത്തിലെത്തിയ പാപ്പ ഉച്ചഭക്ഷണത്തിന് ശേഷം വിശു ജൂൺ 6-ാം തീയതി ഉച്ച കഴിഞ്ഞ് പരിശുദ്ധപിതാവിന് ഒരു പ്രധാന ഔദ്യോഗിക പരിപാടി അബലർക്കും ആലംബഹീനർക്കും തന്റെ സാമീപ്യം അറിയിക്കുന്നതിന്റെ ഭാഗമായി മാഡ്രിഡ് നഗരത്തിൽ തന്നെയുള്ള സേദിയ 24 എന്ന അഭയകേന്ദ്രത്തിലുള്ള സന്ദർശനമായിരുന്നു. ഇതിനായി അപ്പസ്തോലിക നുൺഷ്യയിൽ നിന്ന് 10 കിലോമീറ്ററുകളോളം അകലെയുള്ള സേദിയ കേന്ദ്രത്തിലേക്ക് പരിശുദ്ധപിതാവ് വൈകം 5:30 കാറിൽ യാത്രയായി. സ്ഥിരതാമസ സൗകര്യമില്ലാത്ത ആൾക്ക് താൽക്കാലിക സൗകര്യമൊരുക്കുന്ന മാഡ്രിഡ് കാസിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. വർഷം മുഴുവനും ദിവസത്തിന്റെ 24 മണിക്കൂറുകളും പ്രവർത്തിക്കുന്ന ഇവിടെ ആവശ്യക്കായ ആളുകൾ അടിസ്ഥാന സൗകര്യങ്ങളും പിന്തുണയും പൊതുസമൂഹത്തിലേക്ക് തിരികെ എത്താനുള്ള പരിശീലനങ്ങൾ സേവനങ്ങളും നൽകിവരുന്നു. 6 മണിയോടെ അവിടെ പാപ്പായെ മാഡ്രിഡ് ആർച്ച് കർദിനാൾ കോബോ കാനും സേദിയ 24 കേന്ദ്ര ഡയറക്ടറും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് ഈ കേന്ദ്ര താമസിക്കുന്ന ഒരു വ്യക്തി പരിശുദ്ധപിതാവിന് അതേ പ്രവർത്തനങ്ങൾ വിവരിച്ചുകൊടുത്തു. കേന്ദ്രത്തിലെ ഊറി സന്ദർശിച്ചപ്പോൾ അവിടെ സ്വീകരിക്കപ്പെട്ടിരുന്ന ആളുകളെ അഭിവാദ്യം ചെയ്യുകയും വിശിഷ്ട വ്യക്തികൾക്കായി വെച്ചിരുന്ന ബുക്കിൽ ഒപ്പിടുകയും ചെയ്തു. തുടർന്ന് നടന്ന പൊതുചടങ്ങിൽ മാഡ്രിഡ് ആർച്ച് ബിഷപ്പ് പരിശുദ്ധപിതാവിനെ അഭിവാദ്യം സംസാരിച്ചു. മാഡ്രിഡിലെത്തുന്ന ഏവരും മാഡ്രിഡുകാരാണെന്ന് പുതിയ കേന്ദ്രത്തിലുള്ള വിദേശികളായ ആളുകളെ കൂടി കണ്ടെടുത്തുകൊണ്ട് അത് പറഞ്ഞു. കർദിനാളിന്റെ വാക്കുകൾക്കും കേന്ദ്രത്തിന്റെ ഡയറക്ടർ ആയെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി 3 വ്യക്തികളെ സാക്ഷ്യവും സംഗീതവും ഉണ്ടായിരുന്നു. തുടർന്ന് പരിശുദ്ധ പിതാവ് അവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിച്ചു.
1: മാഡ്രിഡിലെ ജനതം അവരിൽ ഒരാളായി ആയിരിക്കാനാണ് താൻ ആഗ്രഹിക്കുന്ന വാക്കുകളോടെയാണ് പാപ്പ തന്റെ സന്ദേശം ആരംഭിച്ചത്. സ്നേഹത്തിന്റെ അത്ഭുതങ്ങൾ നിൽക്കുന്ന ഒരു മഹത്തായ അതിശയമായ ഒരു കുടുംബഭാഗമാണ് യവനത്തിലുള്ള എല്ലാവരുമെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. ഇവിടെ ഓരോരുത്തരുടെയും സന്തോഷവും ദുഃഖവും എല്ലാവരുടെയും സന്തോഷ ദുഃഖവുമാണ്. പരസ്പരം പരിചരിക്കുമ്പോൾ സാഹചര്യങ്ങളുടെ സംഗതിയെ അവഗണിക്കെ അതേസമയം കാരുണ്യത്തിന്റെയും നീതിയുടെയും ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് മനുഷ്യൻ ലോകത്തെയും കുറിച്ച് ഗൗരവമായി ഉത്കണ്ഠയുള്ള എല്ലാവരുമായും സതത്തിൽ ഏർപ്പെടുവാൻ സാധിക്കുന്നുവെന്ന് ബെനഡിക്ട് 16-ാമൻ്റെ വാക്കുകൾ വെച്ചുകൊണ്ട് പാപ്പ പറഞ്ഞു. എളിയവരോടണന ഇപ്പരം യേശുവിന്റെ വാക്കുകൾക്കനുസരണം ജീവിക്കുവാൻ സാധിക്കുമെന്നും പാ കൂട്ടിച്ചേർത്തു. ഈ ഭവനത്തിക്കുന്നവർക്കായി നൽകുന്ന സേവനങ്ങൾ പാപ്പ പ്രകം നന്ദിയർച്ചു. സാക്ഷ്യങ്ങൾ എടുത്തു പറഞ്ഞ ജീവനുഭവങ്ങളെ പാ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയും മറ്റവർക്ക് പിന്തുണ നൽകാനുള്ള ആഗ്രഹങ്ങൾ എത്രയോ

0: ആണ് ജീവിതത്തെയാണ് മുന്നോട്ട് നയിച്ചതെന്ന് ആയിട്ട് പറയുകയും സ്ത്രീകൾക്ക് അന്തസ്സും അനവും സ്വയവും ത്യാശയും പകരുന്നതായി യജ്ഞിക്കുന്ന സന്നദ്ധ പ്രവർത്തകരെ പാപ്പ അഭിനന്ദിച്ചു. യേശുവിന്റെ ജനനം ചിത്രീകരിക്കുന്ന രംഗങ്ങൾ മാതൃദിന്റെ പ്രത്യയാണെങ്കിൽ അവരുടെ സൗന്ദര്യം ഇതിൽ വസിക്കുന്നവരെയും അവരുടെ അനുഭവങ്ങളെയും സന്നദ്ധ പ്രവർത്തകരിലൂടെയും വർഷം മുഴുവൻ പ്രസരിക്കുന്നതെന്ന് പാപ്പ പറഞ്ഞു. നിങ്ങളുടെ കണ്ണുകൾ എത്തുക എന്നതാണ് തന്റെ യാത്രയുടെ മുദ്രാവാക്യമെന്ന് ചൂണ്ടിക്കാണിച്ച പാപ്പ, പാകമാകുമ്പോൾ വിളവെടുപ്പ് കാത്തിരിക്കുന്ന വിളകൾ നോക്കുവാനും കാര്യം കാലതാമസം അനുവദിക്കില്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കാനുള്ള ക്ഷണമാണ് മുദ്രാവാക്യം കൂട്ടിച്ചേർത്തു. അതിനാൽ ക്രിസ്തുവിന്റെ സ്നേഹം സഹോദരങ്ങൾ പകർന്നു നൽകാൻ ഏവർക്കും കടമയുണ്ടെന്നും പാപ്പ എടുത്തു. മറ്റുള്ളവരുടെ ആവശ്യങ്ങളോട് സഹനക്ഷമമായ ഒരു വളർത്തിയെടുക്കുവാനുള്ള ലക്ഷ്യം കൂടിയാണ് യേശുവിന്റെ വാക്കുകൾ എന്നും പാപ്പ അടിവരയിട്ടു. ജീവനുള്ള ഹൃദയം ഊഷ്മളവും മിടുമാണെന്നും ആ ജീവൻ നൽകുന്നതും പറഞ്ഞ പാപ്പ നിസ്സംഗതയുടെ നിശ്ചലവും അദ്ദേഹത്തിനെതിരെ ജാഗ്രത പുലർത്തുവാൻ ഓർമ്മിപ്പിച്ചു. ഇഷ്ടപ്പെടുന്നവരുടെ കണ്ണുകളിലേക്ക് നോക്കുവാൻ സഹോദരങ്ങളുടെ കൂട്ടായ്മയിൽ വസിക്കുമുള്ള ആഹ്വാനമായാണ് യേശു വാക്കുകൾ നൽകുന്നതെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ സ്നേഹിതർ പരിമിതിയാതെ ദാനം ചെയ്തവരും അപരന്വേഷിക്കുന്നവരും സംഭാഷണങ്ങൾ ഊട്ടുറപ്പിക്കുന്നവരും സാഹചര്യവും അധാരണങ്ങളും മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നവരുമാണെന്നും പറഞ്ഞു. അവസാനമായി പരിശുദ്ധ മാതൃസംരക്ഷണ ഏവരെയും പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു.
1: ഭാഷണശേഷ സമ്മേളനത്തിന്റെ അവസാനം പരിശുദ്ധ പിതാവ് ഏവർക്കും ആവാദം നൽകുകയും സമാപന ഗാനശേഷം മഡ് അതിരൂപതയിലെ സാമൂഹ്യ സേന അസോസിയേഷനിൽ പ്രവർത്തിക്കുന്നവർക്ക് ആശീർവാദം നൽകാനായി പിതാവിന്റെ കുരിശുത്തിന്റെ പേരിലുള്ള ദേവാലയത്തിൽ ശുദ്ധ പിതാവെത്തി. പിന്നീട് വൈകുന്നേരം അവിടെ പാപ്പ അപ്പസ്തോലിക് ക്ഷേത്രത്തിലേക്ക് തിരികെ മടങ്ങി. വൈകുന്നേരം 7 പരിശുദ്ധ പിതാവ് അത്താഴമിച്ചു. ജൂൺ 6 പരിശുദ്ധ പിതാവിൻ 3-ാമത്തേതും അവസാനത്തേതുമായ ഔദ്യോഗിക പരിപാടി വൈകിട്ട് യുവജനങ്ങൾക്കൊപ്പം നടത്തിയ ധനാസായാഹ്നമായിരുന്നു. ഇതിൽ വൈകുന്നേരം 9:10 ജൂൺ ക്ഷേത്രത്തിൽ 4.5 കിലോമീറ്ററുകളോളം വിലെ മാഡ്രിഡ്ഡിൽ തന്നെയുള്ള ലീമ ചതുരത്തിൽ പാപ്പ കാൽയാത്രയായി. അമ്പരചുംബികളും കെട്ടിടങ്ങളും മാഡ്രിഡിന്റെ ഇടിയവുമൊക്കെയുള്ള ഈ വലിയ ചത്തിൽ 8:30 പാപ്പയെ മാഡ്രിഡ് ബിഷപ്പ് അനുഗമിച്ചു. പരിശുദ്ധപിതാവിനെ കാണാൻ പിതാവിനൊപ്പം പ്രധാനം ഏതാണ്ട് 600,000 ആളുകളാണ് പുരത്തിലും പരിസരത്തിലുമായി എത്തിയത്. സ്വാഗതഗാനത്തോടെ ആരംഭിച്ച പ്രാർത്ഥനാ സന്നദ്ധത്തിൽ കർദിനാൾ ഹൊസേകോബ് സ്വാഗതം ആശംസിച്ചു. അത്തെ യുവജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ തന്റെ പ്രഭാഷണത്തിൽ അനുസ്മരു. ചടങ്ങിൽ ഗോഡ്സ്പെൽ പേരിൽ നടന്ന കലാപാടിയുമുണ്ടായിരുന്നു. യുവജനങ്ങൾ പരിശുദ്ധ പിതാവോട് ചോദ്യങ്ങൾ ചോദിച്ചു. തുടർന്ന് തന്റെ വിശ്വാസ അജപാല ജീവിതത്തെ സ്പർശ വിശുദ്ധ ക്രിസോസ്റ്റോം ജനോവയിലെ തുടങ്ങിയ ജീവിതം പരാമർശിച്ച് പാപ്പ മറുപടി പ്രസംഗം തി.
2: Gracias por estar aquí. Gracias por compartir la fe con toda Madrid y con toda España.
0: പരിശുദ്ധ പിതാവ് തന്നർച്ചയുടെ കാലങ്ങളിൽ പ്രത്യേകമായും യൗവനത്തെ സ്വാധീനിച്ചിട്ടുള്ള വിശുദ്ധരുടെ ജീവിത മാതൃകകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് തന്റെ സന്ദേശം. പ്രത്യേകമായി സുണനാവ് എറിയപ്പെടുന്ന വിശുദ്ധ ജോൺ ക്രിസോസ്റ്റത്തെക്കുറിച്ചാണ് ജനങ്ങളോട് വിധീകരിച്ചത്. വർഷം 308 ജ്ഞാനാനം സ്വീകരിക്കുന്നതിന് മുൻപ് അദ്ദേഹം തത്വചിന്ത പഠിക്കുകയായിരുന്നുവെന്നും തുടർന്ന് അദ്ദേഹം തന്റെ ജന്മനഗരമായ അന്ത്യോ എന്നുള്ള മറ്റു ചാരോടൊപ്പം തിരുനത്തിന്റെ വ്യാഖ്യാനത്തിൽ സമയം ചിലവഴിക്കുകയും പിന്നീട് അന്യാസി എന്ന നിലയിലും പുരോഹിതനായും മെത്രായും സഭ്യസേവനത്തിനായി സ്വയം സമർപ്പിച്ച വസ്തുത ഓർമ്മത്തിക്കൊണ്ട് പൗരത്വ ജീവിതത്തിലേക്കോ സന്യാസജിയോ സഭയെ മറ്റ് സ്ഥലങ്ങളിലേക്കോ ദൈവവിളികളെ യുവജനങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത് ഉദ്ബോധിപ്പിച്ചു. സത്യത്തോടുള്ള സ്നേഹത്തെയും ജീവിതത്തിന്റെ സത്യത്തും ഒന്നിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ, രചന, സുവിശേഷ സന്ദർഭങ്ങൾ എന്നിവയാണ് എന്റെ ജീവിതത്തിൽ ഏറെ പ്രചോദനം നൽകുന്നതെന്നും പാപ്പ പറഞ്ഞു. അതുപോലെ തന്നെ ധൈര്യപൂർവ്വം സംസാരിക്കുവാൻ നീതിക്ക് അനുകൂലമായ കാര്യങ്ങൾ ചെയ്യുവാനും അദ്ദേഹം ഒരിക്കലും ഭയപ്പെട്ടിരുന്നില്ല എന്നതും പാപ്പ ഓർമ്മപ്പെടുത്തി. മറ്റ് വിശുദ്ധയും ജീവിത മാതൃകകൾ പങ്കുവച്ച ശേഷം പെൽ ഒരു മിഷനറി നിലയിൽ തന്റെ ജീവിതത്തെയും അവരുടെ ജനതയുടെ വേദന നിറഞ്ഞതും എന്നാൽ പ്രത്യാഭരിതവുമായ ജീവിതത്തെയും പാപ്പ എടുത്തു പറഞ്ഞു. ജീവിതത്തിൽ ഏറെ മുറിവുകളാണ് കൂടുതൽ കർത്താവിനെ എത്തുവാൻ തനിപ്പിച്ചതെന്നും പാപ്പ പറഞ്ഞു. ഭൗതികമായി വളരെ ദരിദ്രരായിരുന്നവരെങ്കിലും വിശ്വാസത്താൽ സമ്പായിരുന്നുവെന്ന് പാപ്പ അടിവരയിട്ടു. അതിനാൽ ദൈവത്തിന്റെ ശബ്ദം കണ്ടുവാൻ പാപ്പയും ക്ഷണിച്ചു. നിശബ്ദതയുടെ പ്രാധാന്യവും പാപ്പ അടിവരയിട്ടു. നിരവധി ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ സ്വയം അന്വേഷിക്കണം. ഏതെങ്കിലും ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റുന്നുവെങ്കിൽ അത് സ്വയമല്ല എന്നുള്ളത്.

0: മറക്കരുതെന്നും പാപ്പ പറഞ്ഞു. തുടർന്ന് ദൈവം നമ്മുടെ സ്വരം തെറിയുന്നുവെന്ന യാദ് മനസ്സിലാക്കണമെന്നും പാപ്പ ചൂണ്ടാട്ടി. നമ്മുടെ പ്രശ്നങ്ങൾ അവൻ കുകയും നാം ഉത്തരം നൽകുകയും ചെയ്യുമെന്നുള്ള ബോധ്യം നമ്മിൽ വേണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. പ്രാർത്ഥന കൃത്യമായി ഒരു സ്വത ശബ്ദമാണ് എന്നും അത് നമ്മുടെ ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് പറഞ്ഞ പാപ്പ, കർത്താവ് ജനത്താൽ നമുക്ക് ഉത്തരം നൽകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി. തന്നെ കർത്താവിനും തിരിച്ചറിയുവാൻ അവനെ ശ്രവിക്കുന്നത് ഏറെ ആവശ്യം എടുത്തു പറഞ്ഞു. സഭയിൽ പ്രതിജ്ഞത് കർത്താവിന് തന്നെ ശബ്ദമെന്നും രക്ഷയുടെ വാഗ്ദാനമായി മനുഷ്യർക്ക് നൽകി പഴയതും പുതുമായ എല്ലാ തെറ്റുകളും അവിടെ നിന്ന് നിറവേറ്റുന്നുവെന്നും പാപ്പ പറഞ്ഞു. അതിനാൽ വിശ്വാസത്തിന്റെ യാത്രയിൽ ആരും ഇല്ല എന്നും പരസ്പരമുള്ള ബന്ധത്തിൽ മാത്രമാണ് സജീവമാകുന്നതെന്നും പറഞ്ഞു. നാം സത്യത്തിന്റെ ശിക്ഷ കൊണ്ട് ലൈംഗികമായ ഉപരിപങ്ങളിൽ നിന്നും നാം സ്വതന്ത്രരായിരിക്കണം. മാറ്റത്തിന്റെ നായകന്മാരായി മാറും യുവജനങ്ങൾ ഇരിക്കപ്പെട്ടിരിക്കുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഡിജിറ്റലിയിലുള്ള സുവിശേഷവൽക്കരണം യുവജനങ്ങളുടെങ്കും പാപ്പ ചൂണ്ടിക്കാട്ടി.
1: പരിശുദ്ധ പിതാവിന്റെ പ്രഭാഷണത്തിന് ശേഷം ഗാനവനവും തുടർന്ന് ദിവ്യകാരുണ്യ ആരാധനയായിരുന്നു. ആരാധനയുടെ അവസാനം ഏവർക്കും ആശീർവാദം നൽകി പാപ്പ വൈകി 10 മണിയോടെ അപ്പസ്തോലികനോട് ചെറിലേക്ക് വിശ്രമിക്കും ചെയ്തു. 7-ാം തീയതി മാഡ്രിഡിൽ തന്നെയുള്ള സിബേൽസ് ചത്തുരത്തിൽ വെച്ച വിശുദ്ധയോടെയാണ് പരിശാവ് സ്പെയിൻ തന്റെ അപ്പോലിക യാത്രയുടെ 2-ാം ദിനത്തിലെ ഔദ്യോഗിക ചടങ്ങ് ആരംഭിച്ചത്. അപ്പസ്തോലിക നുൺഷേച്ചറിൽ നിന്ന് 9 കിലോമീറ്ററുകളോളം അകലെ മാഡ്രിഡ് നഗരിലെ പ്രശസ്തവും ഏറെ വിസ്തൃതവുമായ ഈ ചുരം 18-ഉം 19-ഉം നൂറ്റാണ്ടുകളിൽ പണിയ മനോഹരം കെട്ടിടങ്ങളും ജലധാരകളും ഈ ചത്തുരത്തെ വിവിധയിടങ്ങളായുണ്ട്. യുദ്ധബലിയർപ്പണത്തിനായി രാവിലെ 9:30 യാത്ര പുറപ്പെട്ട 9:30 അവിടെത്തി. നഗരത്തിന്റെ മേയർ പരിശുദ്ധപിതാവിന് നഗരത്തിന്റെ സ്വത്താക്കോൽ ബഹുമാനപുരസരം നൽകി. തുടർന്ന് വിശുദ്ധവ്യക്തികൾക്കായി ബുക്കിൽ ഒപ്പിട്ടും പരിശുദ്ധപിതാവ് അൾത്താരയിൽ പോയി. 10:00 യുദ്ധബലിയർപ്പണത്തിന് ഈ ചത്തുരത്തുള്ള സിബേൽ അട്ടാരത്തിന് മുന്നിൽ പ്രത്യേകമായി ഒരുക്ക അൾത്താരയിൽ പരിശുദ്ധപിത എത്തിയത്. തുടർന്ന് മാഡ്രിഡ് അതിരൂപതാധ്യക്ഷ കർദിനാൾ കാനോ പാപ്പായെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിച്ചു. ക്രിസ്തു തിരുശരീര രക്തങ്ങളുടെ തിരുനാൾ ഘോഷിക്കുന്ന ഞായറാഴ്ച യോഹന്നാന്റെ സുവിശേഷം 6:50-57 തിരുവചനങ്ങളായിരുന്നു വായിക്കപ്പെട്ടത്. സുവിശേഷ വായനയെന്ന് പരിശുദ്ധരാവ് വചന സന്ദേശം നൽകി.
0: ലത്തീൻ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഞായർ എന്ന നിലയിൽ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കായിരുന്നു പരിശുദ്ധപിതാവ് നൽകിയ സുവിശേഷ സന്ദേശം. ഈ വിശുദ്ധ കുർബാന എന്നതിൽ തനിക്കുള്ള അതിയായ സന്തോഷം പാപ്പ പങ്കു. നമ്മെ പിത കൂട്ടായ്മയിൽ ഒന്നിപ്പിക്കുവാനും അത്തെ മക്കളാക്കുവാൻ മരണത്തെക്കാളുമായ സ്നേഹത്താൽ സ്വർഗത്തിൽ നിന്നും ഇറങ്ങിവന്ന ജീവനുള്ള അപ്പമ്പെ ദൈവീക ജീവിതം അവിടെ നേരിയും പരിപോഷിപ്പിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. ദൈവത്തോ സ്നേഹവും സ്തുതിയും പുന്നതിനായി വിശുദ്ധത്തിന്റെ വേരിക്കുള്ള മടിവരവാണ് ഈ വിശുദ്ധാനയുടെ ആഗ്രഹം എന്ന സത്യവും പാപ്പ അടിവരവ് പറഞ്ഞു. എന്നാൽ ആഘോഷം കേവലം ഒരു ബാഹ്യ ആവിഷ്കാരത്തിന്റെയോ പാരമ്പര്യത്തിന്റെയോ ലളിതമായ സൗന്ദര്യാത്മക അംഗാരത്തിന്റെയോ ഒരു കാര്യമല്ല എന്നും മറിച്ച് ഇപ്പോഴും സജീവമായതും നമുക്കിലൂടെ കടന്നുപോകുന്നതുമായ ഉയർത്തെഴുന്ന കർത്താവിന്റെ സാന്നിധ്യത്തിലുള്ള വിശുദ്ധത്തിന്റെ ആഘോഷമെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. ക്രിസ്തു സ്വയം ഭക്തമായി നൽകുകയാണെങ്കിൽ ആ ക്രിസ്തു ആലയത്തിനുള്ളിൽ മാത്രമല്ല ഏവരെയും സത്തേക്ക് കൊണ്ടുപോകും ബാധ്യസ്ഥരാണെന്നും പാപ്പ പറഞ്ഞു. ദുർബലർ ആശ്വാസവും കുടുംബങ്ങൾക്ക് അളിച്ചവും ഏറ്റവും ദുർബലരാക്കുള്ള പ്രത്യാശ കഷ്ടപ്പെടുന്ന സമാധാനമെന്നതാണ് വിശുദ്ധാനയെന്നും പാപ്പ ചേർത്തു. ചൈനയിൽ വർഷയിൽ വിശുദ്ധകുരുടെ ഈ ദിനം കാരുണ്യപ്രവർത്തന ദിനമായി ആഘോഷിക്കുന്നതും ആ സന്ദേശത്തിൽ എടുത്തു പറഞ്ഞു. കുർബാനയുടെ പ്രദക്ഷിണം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ബന്ധങ്ങളിൽ സമൂഹത്തോട് ഭാവി കെട്ടുപ്പെടുന്നതിനുള്ള ക്ഷണമായി മാറുന്നുവെന്നും അതിനാൽ ഈ യാത്രയിൽ കർത്ത നമുക്ക് ആരാണ് എന്നുള്ളത് ഒരിക്കലും മറന്നുപോരുതെന്നും പാപ്പ എടുത്തു പറഞ്ഞു. 100 ആണ്ടുകളായി ഈ രാജ്യത്തെ മാക്കിയ അതേക്കുറിച്ചുള്ള അർത്ഥം ഒരു മ്യൂസിയമായി മാറാതെ ഇന്നും ഏവരും ആകർഷിക്കുവാനുള്ള ഒരു വിശ്വാസ വിദ്യാലയമായിരിക്കും പാപ്പ ആശിച്ചു. ദൈവത്തെയും അയൽക്കടിയും മുൻപിൽ മുട്ടുവാൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയമായി അതും എന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ആർക്കും കർത്താവിന്റെ മുമ്പാകെ മുട്ടുകിട്ട് തന്റെ സഹോദരൻ പുച്ഛിക്കുവാൻ ഇല്ല എന്നും അതിനാൽ സ്വാർത്ഥ ചങ്ങലകൾ തകർത്തെറിയണമെന്നും വചന സന്ദേശി അടിവരിയിട്ട് പറഞ്ഞു. അവസായി വിശുദ്ധ അനിയുടെ സ്നേഹത്തിൽ മടങ്ങുവാൻ പാപ്പ ഏവരെയും

0: യംചിച്ചു. സ്വകാര്യതയിൽ നമ്മെ തന്നെ ചുരുക്കാതെ സഹോദരി സഹോദരന്മാർ, കുടുംബങ്ങൾ, ദരിദ്രർ, കഷ്ടപ്പെടുന്നവർ, പ്രതീക്ഷ നഷ്ടപ്പെട്ടവർ എന്നൊക്കെ സേവനം ചെയ്യുവാൻ വിശുദ്ധ നമുക്ക് ശക്തിയെന്നും പാപ്പ ആശംസിച്ചു.
1: വിശുദ്ധ ബലിയുടെ സ്ഥാനം കോർപ്പറേറ്റ് തിരുനാളുമായി ബന്ധപ്പെട്ട ദാരുണ്യ പ്രദക്ഷിണമായിരുന്നു. ഏറെ ഭക്തിസാന്ദ്രമായ ഈ പ്രവർത്തനത്തിൽ പരിശുദ്ധ പിതാവ് വിശുകുർബാന എഴുന്നിച്ചുകൊണ്ട് ആളുകൾക്കിടയിലൂടെ സമയം നീങ്ങി. പ്രദക്ഷിണത്തിന്റെ അവസാനം ഉച്ചയ്ക്ക് പഴയകാലോടെ പരിശുദ്ധ പിതാവ് ഇവർക്കും വിശുദ്ധാനയുടെ ആശം നൽകി. നിരവധി മിത്ര നൂറുകണക്കിന് വൈദികരും പരിശുദ്ധ പിതാവിനൊപ്പം ബലിയർപ്പണത്തിൽ സഹകർമ്മികളായി പങ്കുചേർന്നിരുന്നു. 1,200,000 ആളുകളാണ് പരിശുദ്ധ പിതാവ് കാണാനും വിധുബലിയിൽ പങ്കിടാനും എത്തിയത്. വിധുബലിക്കു ശേഷം ഉച്ചയ്ക്ക് 1 മണിയോടെ പാപ്പ തിരികെ അപ്പസ്ലീനോൻ ക്ഷേത്രത്തിലേക്ക് കാറിൽ യാത്രയാവുകയും ഉച്ചഭക്ഷണം കഴിച്ച ശേഷം വിശ്രമിക്കുകയും ചെയ്തു. പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ സ്പെയിനിക്ക് June 6 മുതൽ 12 വരെകളിലായി നടന്ന അപ്പസ്തോലത്രയുടെ തുടർവിവരണമാണ് ഇതുവരെ നിങ്ങൾ ശ്രദ്ധ. ഇതോടെ മലയാളത്തിലുള്ള പ്രക്ഷേപണം ശ്രമിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ലിയോ 14 പാപ്പായുടെ സ്പെയിൻ സന്ദർശനത്തിന്റെ രണ്ടാം ദിനമായ ജൂൺ മാസം 7 തീയതി മധ്യാഹ്നത്തിനു ശേഷം നടന്ന പരിപാടികളുടെയും ജൂൺ മാസം 8 തീയതി പ്രഭാതത്തിൽ നടന്ന പരിപാടികളുടെയും സംക്ഷിപ്ത വിവരണവും സന്ദേശങ്ങളും കേൾക്കാം. ലിയോ 14 പാപ്പായുടെ സ്പെയിൻ സന്ദർശനം വൻ ജനപങ്കാളിത്തത്തോടെ പുരോഗമിക്കുകയാണ്. ആദ്യ രണ്ടു ദിവസങ്ങളിലും വിവിധ ആരാധനക്രമ ആഘോഷങ്ങളിലും സംഗമങ്ങളിലും യുവജനങ്ങളുടെ ജാഗരണ പ്രാർത്ഥനയിലും ലക്ഷക്കണക്കിന് ആളുകളാണ് പാപ്പായോടൊപ്പം പ്രാർത്ഥിക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നത്. മണിക്കൂറുകൾ നീണ്ട നിരയിൽ അതിരാവിലെ തന്നെ ഇടം പിടിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ വികാരിയെ ഒന്ന് കാണുവാനും അദ്ദേഹത്തെ ശ്രവിക്കുവാനും അപ്രകാരം ക്രൈസ്തവ ജീവിതത്തിൽ ഒരു നവോന്മേഷം നേടുവാനും അനേകായിരങ്ങൾ എത്തിച്ചേർന്നത് സ്പെയിൻ എന്ന രാജ്യത്തെ മാത്രമല്ല ലോകത്തിലുള്ള സകല ജനതയ്ക്കും ഏറെ പ്രചോദനം പകരുന്നതായിരുന്നു. ജൂൺ മാസം 7 തീയതി ഞായറാഴ്ച മാദ്രിദിൽ തന്നെയുള്ള സിബേലസ് ചത്തുരത്തിൽ അർപ്പിച്ച വിശുദ്ധ ബലിയും തുടർന്ന് നടത്തിയ ദിവ്യകാരുണ്യ പ്രദക്ഷിണവും തികച്ചും ആത്മീയതയുടെ അനുഭവം ഏവർക്കും നൽകുന്നതായിരുന്നു. 1,200,000 ആളുകളാണ് തിരുക്കർമ്മങ്ങളിൽ സംബന്ധിച്ചത്. അന്നേ ദിവസം മധ്യാഹ്നത്തിനു ശേഷം പാപ്പ ആദ്യമായി കടന്നു ചെന്നത് താൻ അംഗമായിരുന്ന അഗസ്റ്റീനിയൻ സന്യാസ സഭയിലെ സഹോദരങ്ങളെ കാണുന്നതിനും അവർക്കൊപ്പം അല്പസമയം ആയിരിക്കുന്നതിനും വേണ്ടിയാണ്. മാദ്രിദിലെ അപ്പസ്തോലിക നൂൺഷിയേച്ചറിൽ വിവിധ അഗസ്റ്റീനിയൻ സമൂഹങ്ങളിൽ നിന്നുള്ള 220 അഗസ്റ്റീനിയൻ പിതാക്കന്മാരെയും രാജ്യത്തെ വിവിധ അഗസ്റ്റീനിയൻ കുടുംബത്തിലെ അംഗങ്ങളെയും പാപ്പ സ്വീകരിച്ചു. ഫ്രാൻസിസ് പാപ്പയും തന്റെ അപ്പസ്തോലിക യാത്രകളുടെ വേളകളിൽ താൻ അംഗമായിരുന്ന ഈശോ സഭയിലെ അംഗങ്ങളെ കാണുമായിരുന്നു. ഈ പാരമ്പര്യം ലിയോ 14 പാപ്പയും തുടർന്നു പോരുന്നു. ഏകദേശം 1 മണിക്കൂർ സമയം സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെട്ട ശേഷമാണ് കൂടിക്കാഴ്ച അവസാനിച്ചത്. പ്രവിശ്യ സുപ്പീരിയറുടെ ആശംസയെ തുടർന്ന് തന്റെ വ്യക്തിപരമായ സന്ദേശത്തിൽ പാപ്പ ദൈവവിളിയുടെ മൂല്യവും ധ്യാനത്തിന്റെയും സ്വയാവബോധത്തിന്റെയും പ്രാധാന്യവും എടുത്തു പറഞ്ഞു. അഗസ്റ്റീനിയൻ സന്യാസികൾക്കിടയിലെ കൂട്ടായ്മയും ഹൃദയ ഐക്യവും ലോകത്തിന് എപ്രകാരം ഒരു സന്ദേശമാകുമെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. സ്പെയിനിൽ അഗസ്റ്റീനിയൻ സഭയിലെ അംഗങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾക്ക് നന്ദി പറഞ്ഞതോടൊപ്പം ദൈവജനത്തിനുവേണ്ടി മുൻപോട്ടു പോകുവാനും കൂടുതൽ കഠിനാധ്വാനം ചെയ്യുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അഗസ്റ്റീനിയൻ സഭയിലെ അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പാപ്പ വൈകുന്നേരം തന്റെ അടുത്ത പൊതുപരിപാടിക്കായി മാദ്രിദിലെ മോവിസ്റ്റാർ അങ്കണത്തിലേക്ക് കടന്നുചെന്നു. നൂൺഷിയച്ചറിൽ നിന്നും ഏകദേശം 7.5 കിലോമീറ്ററുകൾ അകലെയായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. കച്ചേരികൾക്കും മറ്റ് സാംസ്കാരിക കായിക സംഘടിത പരിപാടികൾക്കുമുള്ള വേദിയായി ഈ സ്ഥലം ഇന്ന് ഉപയോഗിക്കുന്നു. സംസ്കാരം, കല, സമ്പദ്വ്യവസ്ഥ, കായികം എന്നീ മേഖലകളുമായി ബന്ധങ്ങളുടെ ശൃംഖല സ്ഥാപിക്കുക എന്നതായിരുന്നു സമ്മേളനത്തിന്റെ തലക്കെട്ട്. സ്പെയിനിലെ പൊതുസമൂഹത്തിന്റെ വലിയ ഒരു പങ്കാളിത്തവും സമ്മേളന നഗരിയിൽ കാണാമായിരുന്നു. നഗരിയുടെ പുറത്ത് എത്തിച്ചേർന്ന പാപ്പായെ മാദ്രിദ് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഹൊസേ കോബോ കാനോ ഔദ്യോഗികമായി സ്വീകരിച്ചു. തുടർന്ന് പ്രേക്ഷകവേദിയിൽ സന്നിഹിതരായ വിശ്വാസികളെ അഭിവാദ്യം ചെയ്യുന്നതിനായി കാൽനടയായി പാപ്പ കടന്നുചെന്നു. തദവസരത്തിൽ ഹർഷാരവങ്ങളോടെയും ആർപ്പുവിളികളോടെയും പാപ്പായെ ജനം വരവേറ്റു. തുടർന്ന് വേദിയിലെത്തിച്ചേർന്ന പാപ്പായെ വരവേൽപ്പ് ഗാനം ആലപിച്ചുകൊണ്ട് ഹൃദ്യമായി സ്വാഗതം ചെയ്തു. ശേഷം കർദിനാൾ ഹൊസേ കോബോ ഔദ്യോഗിക സ്വാഗത പ്രസംഗം നടത്തി. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ ശബ്ദം വ്യക്തമായ ഒരു സ്വരം പോലെ പ്രതിധ്വനിക്കുന്നു. ഈ വൈവിധ്യമാർന്ന സദസ്സിനെ ഒരുമിച്ചു കൂട്ടിയതിന് നന്ദി. അതിനാൽ ഈ സംഭാഷണം പങ്കുവയ്ക്കുന്ന ഒരു യാത്രയാണ്. കർദിനാളിന്റെ സ്വാഗത പ്രസംഗത്തിൽ അടിവരയിടപ്പെട്ട വാക്കുകളാണ് ഇവ. തുടർന്ന് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ അവരുടെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവച്ചു. സ്പാനിഷ് നടനായ അന്തോണിയോ ബന്ദേറാസിന്റെ സാക്ഷ്യം വളരെ ഹൃദ്യമായിരുന്നു.
3: Amigas y amigos, hay encuentros que no se miden solo en el tiempo, sino en su significado.
2: ജാഗരണ പ്രാർത്ഥനയുടെ അവസരത്തിൽ ഗോഡ്സ്പെൽ എന്ന സംഗീത ആവിഷ്കാരത്തിന് നേതൃത്വം നൽകിയതും അന്തോണിയോ ആയിരുന്നു. തന്റെ കുട്ടിക്കാലത്ത് ദൈവത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തിയ വിശുദ്ധ വാരത്തിലെ അനുഭവം അദ്ദേഹം പങ്കുവച്ചു. നിർമ്മിത ബുദ്ധി നമ്മിൽ നിന്നും കവർന്നെടുക്കുന്ന അഗാധതയും ആത്മാവും വീണ്ടെടുക്കുവാൻ കല നമ്മെ സഹായിക്കുന്നു. അത് മാനവികതയുടെ സേവനത്തിൽ ആയിരിക്കണമെന്നും അദ്ദേഹം സാക്ഷ്യപ്രസ്താവനയിൽ എടുത്തു പറഞ്ഞു. മാദ്രിദിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക സമൂഹത്തെ പ്രതിനിധീകരിച്ച് കോംപ്ലൂട്ടൻസ് സർവകലാശാലയുടെ റെക്ടറും സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും പല ബിസിനസ് തൊഴിൽ ലോകങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുടെ സാക്ഷ്യങ്ങൾക്കും ശേഷം 2016 റിയോ ദ ജനീറോയിൽ ഒളിമ്പിക് ബാഡ്മിന്റൺ ചാമ്പ്യനായ കരോലിന മാരിനും ഒന്നിലധികം മെഡലുകൾ നേടിയ പാരാലിമ്പിക് നീന്തൽ ചാമ്പ്യനായ തെരേസ പെരാലസും സംസാരിച്ചു. കായിക പരിശീലനം ശരീരത്തിനും ആത്മാവിനും ആരോഗ്യകരമായ ഒരു പങ്കിട്ട പ്രവർത്തനമാണെന്ന് അവരുടെ സാക്ഷ്യങ്ങളിൽ എടുത്തു പറഞ്ഞു. തുടർന്ന് പാപ്പ സന്ദേശം നൽകി.
4: Queridos amigos, amigas, es un placer encontrarme con vosotros en este lugar, un espacio que no solo acoge actividades deportivas, artísticas y culturales, sino emociones profundas del ser humano.
5: Kala, kaiga, samskarika rangangalile vividha paripadigal nadakkunna idam mathramalla, mariche santoshavum adbhutavum ഊർജസ്വലതയും പ്രത്യാശയും ദുഃഖവും നിരാശയും പോലെയുള്ള മനുഷ്യന്റെ ആന്തരികമായ വികാരങ്ങൾക്കുകൂടി സാക്ഷ്യമാകുന്ന ഇടമാണ് മാഡ്രിഡ് മൂവിസ്റ്റാർ അരീനയെന്ന പൊതുവേദി എന്നു പറഞ്ഞുകൊണ്ടായിരുന്നു പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ സ്പെയിനിൽ സാംസ്കാരിക കലാ സാമ്പത്തിക സ്പോർട്സ് രംഗങ്ങളിലുള്ളവരുമായുള്ള കൂടിക്കാഴ്ചയിലെ തന്റെ പ്രഭാഷണം ആരംഭിച്ചത്. മനുഷ്യന്റെ ബുദ്ധിയും ഇച്ഛാശക്തിയും വെളിവാക്കുന്ന മനോഹരമായ ചത്വരങ്ങളും സ്മാരകങ്ങളും പൂന്തോട്ടങ്ങളും ദേവാലയങ്ങളും യൂണിവേഴ്സിറ്റികളും സംഗീതവും നൃത്തവും ഭക്ഷണ വൈവിധ്യവുമൊക്കെയുള്ള ഒരു രാജ്യമാണിതെന്ന് പറഞ്ഞ പരിശുദ്ധ പിതാവ് ഇതിനു പിന്നിലെ ക്രിയാത്മകതയുടെ സാന്നിധ്യം അവഗണിക്കാൻ നമുക്ക് സാധിക്കില്ലെന്ന് പ്രസ്താവിച്ചു. നമുക്കു മുൻപുള്ള തലമുറകൾ സമ്മാനിച്ചുപോയ ഈ അത്ഭുതങ്ങൾക്കു മുന്നിൽ വരും തലമുറകൾക്കായി നാം എന്താണ് അവശേഷിപ്പിക്കുന്നത് എന്ന ഒരു ചോദ്യം പാപ്പ സമൂഹത്തിനു മുന്നിൽ ഉയർത്തി. മാനവികതയുടെ DNA നന്മയ്ക്കും സൗന്ദര്യത്തിനും സത്യത്തിനും വേണ്ടിയുള്ള ആഗ്രഹം ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞ പാപ്പ, ഇക്കാരണത്താലാണ് സഭ അന്തസ്സുള്ള ഒരു ജീവിതത്തിനും പൊതുനന്മയ്ക്കും വേണ്ടിയുള്ള മാർഗങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് പ്രസ്താവിച്ചു. മനുഷ്യനായിരിക്കുക എന്നതിന്റെ ശരിയായ അർത്ഥമെന്താണെന്ന ഒരു ചോദ്യം നമുക്കു മുന്നിലുണ്ടെന്ന് പാപ്പ പറഞ്ഞു. പരസ്പര ബന്ധത്തെ നെയ്ത്തുശാലയിലെ നൂലുമായി താരതമ്യം ചെയ്തുകൊണ്ട് സംസാരിച്ച പാപ്പ സമൂഹത്തിലും സഭയിലുമുണ്ടാകേണ്ട പരസ്പര ബന്ധത്തിന്റെ പ്രാധാന്യം വിവിധ ചിത്രങ്ങളിലൂടെ മുന്നോട്ടുവച്ചു. സഭ എന്നും സംവാദത്തിന്റെ ശൈലിയാണ് മുന്നോട്ടു വയ്ക്കുന്നതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. യൂറോപ്പിന് വിശ്വാസത്തിന്റെ മുഖമുദ്ര നഷ്ടപ്പെട്ടിട്ടുണ്ടോയെന്നും ക്രിസ്തുവിലേക്ക് വാതിലുകൾ തുറന്നിടാൻ ആഹ്വാനം ചെയ്ത നമ്മുടെ മുൻഗാമികളുടെ സ്വരം ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ടോയെന്നും നാം ചിന്തിക്കണമെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. പാവപ്പെട്ടവരുടെ നിലവിളി നമ്മുടെ ജീവിതത്തിന്റെയും ചരിത്രത്തിന്റെയും രാഷ്ട്രീയ സാമ്പത്തിക വ്യവസ്ഥകളുടെയും മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ടെന്ന കാര്യം മറക്കരുതെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു. മനുഷ്യന്റെ സമഗ്ര വികസനത്തിനും എല്ലാവരുടെയും പങ്കാളിത്തത്തിനുമാണ് സഭ ആഗ്രഹിക്കുന്നതും ശ്രമിക്കുന്നതുമെന്ന് തന്റെ പ്രാഥമിക ചാക്രിക ലേഖനം കൂടി പരാമർശിച്ചുകൊണ്ട് പാപ്പ പറഞ്ഞു. എല്ലായിടങ്ങളിലും ഐക്യവും സംവാദവും പ്രത്യാശയും നന്മയും പരത്തുന്ന വിധത്തിൽ ഐക്യത്തിന്റെ പുതിയ നൂലുകളാകാനും മാനവികതയുടെ മഹത്വം വെളിപ്പെടുത്തുന്ന വ്യക്തികളാകാനും പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു.
4: Y en lo que depende de vosotros, manteneos en paz con todo el mundo, porque en todo ello se juega que en el porvenir siga resplandeciendo nuestra magnífica humanidad. Muchas gracias.
2: പാപ്പയുടെ വാക്കുകൾക്ക് ശേഷം സംഗീത കച്ചേരിയും നടന്നു. സമ്മേളനത്തിന്റെ അവസാനം പാപ്പ ഏവർക്കും തന്റെ അപ്പസ്തോലിക ആശീർവാദവും നൽകി.
4: La bendición de Dios Todopoderoso, Padre, Hijo y Espíritu Santo descienda sobre vosotros. Amén. Muchas gracias. Felicidades a todos.
2: സമാപന ഗാനവും ആലപിച്ച ശേഷം പാപ്പ കർദിനാൾ ഹൊസയോടൊപ്പം സമ്മേളന നഗരിക്ക് വെളിയിലെത്തുകയും ആർച്ച് ബിഷപ്പിന്റെ ഭവനത്തിലേക്ക് യാത്രയാവുകയും ചെയ്തു. രാത്രി ഭക്ഷണത്തിനുശേഷം പാപ്പ വിശ്രമത്തിനായി നൂൺഷിയച്ചറിലേക്ക് തിരികെ പോവുകയും ചെയ്തു. തന്റെ അപ്പസ്തോലിക യാത്രയുടെ മൂന്നാം ദിനമായ ജൂൺ മാസം 8-ാം തീയതി രാവിലെ പാപ്പ അഭിസംബോധന ചെയ്തത് സ്പെയിൻ രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയെയും പാർലമെന്റ് അംഗങ്ങളെയുമാണ്. നൂൺഷിയേച്ചറിൽ വിശുദ്ധ ബലിയർപ്പണത്തിന് ശേഷം പ്രാദേശിക സമയം 9:30 പ്രധാനമന്ത്രി പെദ്രോ സാഞ്ചസ് പെരേസ് ഹസ്തെഹോണുമായി പാപ്പ കൂടിക്കാഴ്ച നടത്തി. 2018 ജൂൺ മാസം 2-ാം തീയതിയാണ് അദ്ദേഹം സ്പെയിനിന്റെ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നത്. കഴിഞ്ഞ മെയ് മാസം 27-ാം തീയതി അദ്ദേഹത്തെ പാപ്പ അപ്പസ്തോലിക കൊട്ടാരത്തിൽ സ്വീകരിച്ചിരുന്നു. തികച്ചും സൗഹൃദപരമായ സംഭാഷണത്തിനു ശേഷം സ്പെയിനിലെ പാർലമെന്റിന്റെ താഴത്തെ സഭയായ കാമറ ദെയ് ദെപ്പുതാത്തിയിലേക്ക് കടന്നുചെന്നു. അനുപാതിക പ്രതിനിധിത്വ സംവിധാന പ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്ന 350 അംഗങ്ങളാണ് ഇതിലുള്ളത്. ഇതിന്റെ ആസ്ഥാനമായ പലാസിയോ ദെലാസ് കോർത്തസിലാണ് പാപ്പയുടെ അടുത്ത പരിപാടിക്ക് വേദിയൊരുങ്ങിയത്. പാർലമെന്റ് അംഗങ്ങളുമായുള്ള സമ്മേളനത്തിന് എത്തിച്ചേർന്ന പാപ്പായെ പ്രധാന പ്രവേശന കവാടത്തിൽ പ്രസിഡന്റായ ഫ്രാൻസീന അർമെൻഗോൾ, സെനറ്റിന്റെ പ്രസിഡന്റായ പെദ്രോ റോയാൻ ഒഹേദ, മറ്റ് 6 ഉന്നത അധികാരികൾ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് സ്പെയിനിന്റെയും വത്തിക്കാന്റെയും ദേശീയ ഗാനങ്ങൾ ആലപിക്കപ്പെട്ടു. അതിനുശേഷം കോൺഗ്രസിന്റെയും സെനറ്റിന്റെയും പ്രസിഡന്റുമാർ ചേർന്ന് പരിശുദ്ധ പിതാവിനെ സലോൺ ദെ പാസോസ് പെർദിദോസ് എന്ന ഹാളിലേക്ക് അനുഗമിച്ചു. ഔദ്യോഗികമായി ഫോട്ടോ എടുക്കുകയും ഉപചാര പുസ്തകത്തിൽ കയ്യൊപ്പ് വയ്ക്കുകയും മണിക്കൂറുകളുടെ പുസ്തകം എന്ന ഗ്രന്ഥത്തിന്റെ പരിഷ്കരിച്ച പതിപ്പ് നൽകുകയും ചെയ്തു. സ്വാഗത

0: ഭരണവുമെന്ന് തന്റെ നാലാമത് അപ്പസ്തോലികയാത്രയുടെ ഭാഗമായി സ്പെയിനിന്റെ പാർലമെന്റ് ജൂൺ 8 തീയതി രാവിലെ നടത്തിയ പ്രഭാഷണത്തിൽ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ പറഞ്ഞു, നിയമനിർമ്മാണത്തിന് ഭരണപരമായ പ്രവൃത്തി എന്നതിനൊപ്പം മനുഷ്യജീവിതത്തിന്റെ പ്രാധാന്യം ഉയർത്തിപ്പിടിക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായ ഉത്തരവാദിത്വമെന്ന ഉന്നതമൂല്യം കൂടിയുണ്ടെന്നത് മറക്കരുതെന്ന് പാപ്പ ആവശ്യപ്പെട്ടു. നിർമ്മിത ബുദ്ധിയും മനുഷ്യാന്തസ്സും വികസനവും സമാധാനവും ആധുനിക ലോകവും ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കിയ മഞ്ഞിഫിക്ക ഊമാനിത്താസ് എന്ന തന്റെ പ്രാഥമിക ചാക്രിക ലേഖനത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ സാങ്കേതിക വിദ്യകളുടെ വളർച്ചയെയും അതിന്റെ കൂടിവരുന്ന ഉപയോഗത്തെയും കുറിച്ച് പരാമർശിച്ച പാപ്പ മാനവരാശിയുടെ വർത്തമാന ഭാവികാലങ്ങളെ വലിയ തോതിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമെന്ന നിലയിൽ അതിന്റെ ഉപയോഗത്തിന് പിന്നിൽ ഉണ്ടായിരിക്കേണ്ട നൈതികതയുടെയും ധാർമ്മികതയുടെയും പ്രാധാന്യം എടുത്തു പറഞ്ഞു. സാങ്കേതികതയുടെ രംഗത്തെ വളർച്ചകൾ മനുഷ്യന്റെ നന്മയ്ക്കായുള്ളവയാണെന്ന കാര്യം മറക്കരുതെന്നും അത് മനുഷ്യന് പകരമായുള്ള ഒന്നായോ മനുഷ്യനെ മറികടക്കുന്ന ഒന്നായോ മാറരുതെന്നും പരിശുദ്ധ പിതാവ് ഉദ്ബോധിപ്പിച്ചു. സമൂഹത്തിന്റെ അടിത്തറയും സാമൂഹ്യജീവിതത്തിന്റെ പാഠ്യഭൂമിയുമെന്ന നിലയിൽ കുടുംബങ്ങൾക്കുള്ള പ്രാധാന്യവും പരിശുദ്ധ പിതാവ് തന്റെ പ്രഭാഷണത്തിൽ അനുസ്മരിച്ചു. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ തുടരുന്ന സായുധ സംഘർഷങ്ങളുടെയും യുദ്ധങ്ങളുടെയും പശ്ചാത്തലത്തിൽ സംസാരിച്ച പാപ്പ അവ മാനവികതയുടെ പരാജയമാണെന്ന് ആവർത്തിക്കുകയും നീണ്ടുനിൽക്കുന്ന സമാധാനത്തിലേക്ക് നയതന്ത്ര മേഖലയിലുൾപ്പെടെയുള്ള സംവാദങ്ങൾ വഴി എത്തിച്ചേരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി കുമ്പസാരരഹസ്യം കാത്തുസൂക്ഷിക്കാനുള്ള സഭയുടെ അവകാശത്തെക്കുറിച്ച് പരിശുദ്ധ പിതാവ് പ്രത്യേകം എടുത്തു പറഞ്ഞു. പാർലമെന്റിന്റെ ഓരോ പൊതുതീരുമാനങ്ങളും മജ്ജയും മാംസവുമുള്ള മനുഷ്യരെ, പ്രത്യേകിച്ച് ദുർബലരായവരെ കൂടി ബാധിക്കുന്നതാണെന്ന് മറക്കരുതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. തങ്ങളുടെ ചരിത്രത്തിന്റെ വേരുകൾ മറക്കാതെയും ഭാവിയിലേക്ക് ധൈര്യപൂർവം കണ്ണുനട്ടും കണ്ടുമുട്ടലുകളുടെയും സംസ്കാരത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും പ്രത്യാശയുടെയും ഇടമായി തുടരാൻ സ്പെയിനിന് കഴിയട്ടെയെന്ന് പാപ്പ ആശംസിച്ചു.
1: A todas las naciones de la tierra, concordia a las familias y serenidad a las conciencias. Y que sobre el reino de España, marcado por la huella apostólica de Santiago y por la presencia maternal de la Virgen del Pilar, desciendan días de prosperidad, justicia y paz duradera. Muchas gracias.
2: തുടർന്ന് അവിടെ നിന്നും ഏകദേശം 10 കിലോമീറ്ററുകൾ അകലെയുള്ള സ്പാനിഷ് മെത്രാൻ സമിതിയുടെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് പാപ്പ യാത്രയായി. പ്രധാന പ്രവേശന കവാടത്തിൽ സമിതിയുടെ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ലൂയിസ് ഹവിയർ അർഗ്വെല്ലോ ഗാർസിയ, മാദ്രിദ് ആർച്ച് ബിഷപ്പ്, സമിതിയുടെ സെക്രട്ടറിയായ മോൺസിഞ്ഞോർ ഫ്രാൻസിസ്കോ സെസാർ ഗാർസിയ മാഗാൻ എന്നിവർ ചേർന്ന് പാപ്പായെ സ്വീകരിച്ചു. ഏവരെയും അഭിവാദ്യം ചെയ്ത ശേഷം പ്ലീനറി അസംബ്ലി ഹാളിലേക്ക് പാപ്പ പ്രവേശിച്ചു. സമിതിയുടെ പ്രസിഡന്റ് സ്വാഗതം ആശംസിച്ചതിനു ശേഷം പാപ്പ തന്റെ സന്ദേശം നൽകി.
3: Queridos hermanos en el Episcopado, es con gran gozo que me presento ante vosotros en este tercer...
0: യേശു തന്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടതുപോലെ കൂട്ടായ്മ പുനരുജ്ജീവിപ്പിക്കാനാണ് താനും ആവശ്യപ്പെടുന്നതെന്ന് തന്റെ അപ്പസ്തോലികയാത്രയുടെ ഭാഗമായി സ്പെയിനിലെ മെത്രാൻ സമിതി അംഗങ്ങളുമായി ജൂൺ 8 കൂടിക്കാഴ്ച നടത്തവേ ലിയോ 14 പാപ്പ പ്രസ്താവിച്ചു. ആധ്യാത്മിക മേഖലയിലെ പരസ്പരമുള്ള ആശയ കൈമാറ്റത്തിന്റെ പ്രാധാന്യം തന്റെ പ്രഭാഷണത്തിൽ പരിശുദ്ധ പിതാവ് പ്രത്യേകം പരാമർശിച്ചു. നമ്മുടെ ഈ വിശ്വാസയാത്രയെ പഴമയുടേതായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചും അനാവശ്യമായ ഭാരങ്ങൾ പേറിയും ബുദ്ധിമുട്ടേറിയതാക്കി മാറ്റാതെ മുന്നോട്ടു പോകേണ്ടതുണ്ടെന്നും എന്നാൽ അതേസമയം വിശ്വാസ പാരമ്പര്യത്തെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ടെന്നും പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. സ്വാതന്ത്ര്യവും ധൈര്യവും വിവേകപൂർവം ഉൾച്ചേർത്തുവേണം മുന്നോട്ടു പോകേണ്ടതെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു. നമ്മുടെ തീർത്ഥാടനത്തിൽ ഭക്ഷണമായി തീരുകയും രക്ഷയിലേക്കുള്ള വഴി തുറക്കുകയും ചെയ്യുന്നവയാണ് തിരുവചനവും വിശുദ്ധ കുർബാനയുമെന്ന് പ്രസ്താവിച്ച പാപ്പ അവയ്ക്കുവേണ്ടിയുള്ള വിശപ്പ് കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞു. ഭിന്ന സംസ്കാരങ്ങളും ഭാഷകളും നാനാത്വവുമുള്ള ഒരു സമൂഹമെന്ന നിലയിൽ പരസ്പര സംവാദങ്ങളുടെയും പരസ്പരമുള്ള മനസ്സിലാക്കലിന്റെയും പ്രാധാന്യത്തിലേക്കും പരിശുദ്ധ പിതാവ് വിരൽ ചൂണ്ടി. സഭ

0: യുടെ വിശ്വാസ പൈതൃകമുൾപ്പെടെയുള്ളവ സംവാദത്തിനും കണ്ടുമുട്ടലുകൾക്കും വേണ്ട ഉപകരണങ്ങളായി മാറേണ്ടതുണ്ടെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. യുവജനങ്ങളോടുള്ള സഭയുടെയും സഭാനേതൃത്വത്തിന്റെയും ഉത്തരവാദിത്വം പ്രത്യേകമായി പരാമർശിച്ച പാപ്പ തങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് അവർക്കുള്ള ജിജ്ഞാസയെ സഭ ഗൗരവമായി കാണണമെന്നും തങ്ങളുടെ വിളിത്തിരിച്ചറിയാൻ അവരെ സഹായിക്കണമെന്നും ഓർമ്മിപ്പിച്ചു. വൈദികാർത്ഥികൾക്ക് ലഭിക്കേണ്ട മെച്ചപ്പെട്ട പരിശീലനത്തിന്റെ ആവശ്യത്തിലേക്കും പാപ്പ വിരൽ ചൂണ്ടി. സഭയിൽ കരുതലും ശുശ്രൂഷയും ഉറപ്പാക്കേണ്ടവരിൽ നിന്ന് മുറിവേറ്റ മനുഷ്യരുണ്ടെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ അവരുടെ മുറിവുണക്കാനും അവർക്ക് സംരക്ഷണമേകാനും സഭയ്ക്കുള്ള ഉത്തരവാദിത്വം പ്രത്യേകം എടുത്തുപറഞ്ഞു. ഇന്ന് ദൈവത്തെ തള്ളിപ്പറയുകയും എന്നാൽ ജീവിതത്തിന്റെ അർത്ഥവും സത്യവും പ്രത്യാശയും തേടുകയും ചെയ്യുന്ന മനുഷ്യരുണ്ടെന്ന് പറഞ്ഞ പാപ്പ അവരെ ശ്രവിക്കാനും യേശുക്രിസ്തുവിലൂടെ നൽകപ്പെട്ട വലിയ നിധിയെ കാണിച്ചുകൊടുക്കാനും സഭയ്ക്ക് സാധിക്കണമെന്ന് ഓർമ്മിപ്പിച്ചു. പരിശുദ്ധ കന്യകാമറിയത്തിലെ വിശ്വാസ ജീവിത മാതൃക പരാമർശിച്ച പാപ്പ സഭ ക്രിസ്തുവിന്റെ ഹൃദയത്തോടു ചേർന്ന് മുന്നോട്ടു പോകേണ്ടതിന്റെ പ്രാധാന്യവും തന്റെ പ്രഭാഷണത്തിൽ അനുസ്മരിച്ചു.
1: തുടർന്ന് ഉപചാരഗ്രന്ഥത്തിൽ ഒപ്പുവയ്ക്കുകയും സമ്മാനങ്ങൾ കൈമാറുകയും ആശീർവാദം നൽകുകയും ചെയ്തു.
2: La bendición de Dios Todopoderoso, Padre, Hijo y Espíritu Santo descienda sobre vosotros. Amén. Muchas gracias.
1: മെത്രാൻമാരെ പാപ്പ വ്യക്തിപരമായി കാണുകയും അവരോട് സംസാരിക്കുകയും ചെയ്ത ശേഷം സന്ദർശന സ്മാരക ഫലകം ഉദ്ഘാടനവും നടത്തി. തുടർന്ന് അപ്പസ്തോലിക നൂൺഷിയേച്ചറിലേക്ക് മടങ്ങിയ പാപ്പ മെത്രാന്മാർക്കൊപ്പം ഉച്ചഭക്ഷണം കഴിക്കുകയും വിശ്രമിക്കുകയും ചെയ്തു. ഇതോടെ ഇന്നത്തെ മലയാളത്തിലുള്ള സംപ്രേഷണം അവസാനിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ലിയോ 14 പാപ്പായുടെ സ്പെയിൻ സന്ദർശനത്തിന്റെ രണ്ടാം ദിനമായ ജൂൺ മാസം 7 തീയതി മധ്യാഹ്നത്തിനു ശേഷം നടന്ന പരിപാടികളുടെയും ജൂൺ മാസം 8 തീയതി പ്രഭാതത്തിൽ നടന്ന പരിപാടികളുടെയും സംക്ഷിപ്ത വിവരണവും സന്ദേശങ്ങളും കേൾക്കാം. ലിയോ 14 പാപ്പായുടെ സ്പെയിൻ സന്ദർശനം വൻ ജനപങ്കാളിത്തത്തോടെ പുരോഗമിക്കുകയാണ്. ആദ്യ രണ്ടു ദിവസങ്ങളിലും വിവിധ ആരാധനക്രമ ആഘോഷങ്ങളിലും സംഗമങ്ങളിലും യുവജനങ്ങളുടെ ജാഗരണ പ്രാർത്ഥനയിലും ലക്ഷക്കണക്കിന് ആളുകളാണ് പാപ്പായോടൊപ്പം പ്രാർത്ഥിക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നത്. മണിക്കൂറുകൾ നീണ്ട നിരയിൽ അതിരാവിലെ തന്നെ ഇടം പിടിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ വികാരിയെ ഒന്ന് കാണുവാനും അദ്ദേഹത്തെ ശ്രവിക്കുവാനും അപ്രകാരം ക്രൈസ്തവ ജീവിതത്തിൽ ഒരു നവോന്മേഷം നേടുവാനും അനേകായിരങ്ങൾ എത്തിച്ചേർന്നത് സ്പെയിൻ എന്ന രാജ്യത്തെ മാത്രമല്ല ലോകത്തിലുള്ള സകല ജനതയ്ക്കും ഏറെ പ്രചോദനം പകരുന്നതായിരുന്നു. ജൂൺ മാസം 7 തീയതി ഞായറാഴ്ച മാദ്രിദിൽ തന്നെയുള്ള സിബേലസ് ചത്തുരത്തിൽ അർപ്പിച്ച വിശുദ്ധ ബലിയും തുടർന്ന് നടത്തിയ ദിവ്യകാരുണ്യ പ്രദക്ഷിണവും തികച്ചും ആത്മീയതയുടെ അനുഭവം ഏവർക്കും നൽകുന്നതായിരുന്നു. 1,200,000 ആളുകളാണ് തിരുക്കർമ്മങ്ങളിൽ സംബന്ധിച്ചത്. അന്നേ ദിവസം മധ്യാഹ്നത്തിനു ശേഷം പാപ്പ ആദ്യമായി കടന്നുചെന്നത് താൻ അംഗമായിരുന്ന അഗസ്റ്റീനിയൻ സന്യാസ സഭയിലെ സഹോദരങ്ങളെ കാണുന്നതിനും അവർക്കൊപ്പം അല്പസമയം ആയിരിക്കുന്നതിനും വേണ്ടിയാണ്. മാദ്രിദിലെ അപ്പസ്തോലിക നൂൺഷിയേച്ചറിൽ വിവിധ അഗസ്റ്റീനിയൻ സമൂഹങ്ങളിൽ നിന്നുള്ള 220 അഗസ്റ്റീനിയൻ പിതാക്കന്മാരെയും രാജ്യത്തെ വിവിധ അഗസ്റ്റീനിയൻ കുടുംബത്തിലെ അംഗങ്ങളെയും പാപ്പ സ്വീകരിച്ചു. ഫ്രാൻസിസ് പാപ്പയും തന്റെ അപ്പസ്തോലിക യാത്രകളുടെ വേളകളിൽ താൻ അംഗമായിരുന്ന ഈശോ സഭയിലെ അംഗങ്ങളെ കാണുമായിരുന്നു. ഈ പാരമ്പര്യം ലിയോ 14 പാപ്പയും തുടർന്നു പോരുന്നു. ഏകദേശം 1 മണിക്കൂർ സമയം സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെട്ട ശേഷമാണ് കൂടിക്കാഴ്ച അവസാനിച്ചത്. പ്രവിശ്യ സുപ്പീരിയറുടെ ആശംസയെ തുടർന്ന് തന്റെ വ്യക്തിപരമായ സന്ദേശത്തിൽ പാപ്പ ദൈവവിളിയുടെ മൂല്യവും ധ്യാനത്തിന്റെയും സ്വയാവബോധത്തിന്റെയും പ്രാധാന്യവും എടുത്തു പറഞ്ഞു. അഗസ്റ്റീനിയൻ സന്യാസികൾക്കിടയിലെ കൂട്ടായ്മയും ഹൃദയ ഐക്യവും ലോകത്തിന് എപ്രകാരം ഒരു സന്ദേശമാകുമെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. സ്പെയിനിൽ അഗസ്റ്റീനിയൻ സഭയിലെ അംഗങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾക്ക് നന്ദി പറഞ്ഞതോടൊപ്പം ദൈവജനത്തിനുവേണ്ടി മുൻപോട്ടു പോകുവാനും കൂടുതൽ കഠിനാധ്വാനം ചെയ്യുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അഗസ്റ്റീനിയൻ സഭയിലെ അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പാപ്പ വൈകുന്നേരം തന്റെ അടുത്ത പൊതുപരിപാടിക്കായി മാദ്രിദിലെ മോവിസ്റ്റാർ അങ്കണത്തിലേക്ക് കടന്നുചെന്നു. നൂൺഷിയച്ചറിൽ നിന്നും ഏകദേശം 7.5 കിലോമീറ്ററുകൾ അകലെയായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. കച്ചേരികൾക്കും മറ്റ് സാംസ്കാരിക കായിക സംഘടിത പരിപാടികൾക്കുമുള്ള വേദിയായി ഈ സ്ഥലം ഇന്ന് ഉപയോഗിക്കുന്നു. സംസ്കാരം, കല, സമ്പദ്വ്യവസ്ഥ, കായികം എന്നീ മേഖലകളുമായി ബന്ധങ്ങളുടെ ശൃംഖല സ്ഥാപിക്കുക എന്നതായിരുന്നു സമ്മേളനത്തിന്റെ തലക്കെട്ട്. സ്പെയിനിലെ പൊതുസമൂഹത്തിന്റെ വലിയ ഒരു പങ്കാളിത്തവും സമ്മേളന നഗരിയിൽ കാണാമായിരുന്നു. നഗരിയുടെ പുറത്ത് എത്തിച്ചേർന്ന പാപ്പായെ മാദ്രിദ് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഹൊസേ കോബോ കാനോ ഔദ്യോഗികമായി സ്വീകരിച്ചു. തുടർന്ന് പ്രേക്ഷകവേദിയിൽ സന്നിഹിതരായ വിശ്വാസികളെ അഭിവാദ്യം ചെയ്യുന്നതിനായി കാൽനടയായി പാപ്പ കടന്നുചെന്നു. തദവസരത്തിൽ ഹർഷാരവങ്ങളോടെയും ആർപ്പുവിളികളോടെയും പാപ്പായെ ജനം വരവേറ്റു. തുടർന്ന് വേദിയിലെത്തിച്ചേർന്ന പാപ്പായെ വരവേൽപ്പ് ഗാനം ആലപിച്ചുകൊണ്ട് ഹൃദ്യമായി സ്വാഗതം ചെയ്തു. ശേഷം കർദിനാൾ ഹൊസേ കോബോ ഔദ്യോഗിക സ്വാഗത പ്രസംഗം നടത്തി. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ ശബ്ദം വ്യക്തമായ ഒരു സ്വരം പോലെ പ്രതിധ്വനിക്കുന്നു. ഈ വൈവിധ്യമാർന്ന സദസ്സിനെ ഒരുമിച്ചു കൂട്ടിയതിന് നന്ദി. അതിനാൽ ഈ സംഭാഷണം പങ്കുവയ്ക്കുന്ന ഒരു യാത്രയാണ്. കർദിനാളിന്റെ സ്വാഗത പ്രസംഗത്തിൽ അടിവരയിടപ്പെട്ട വാക്കുകളാണ് ഇവ. തുടർന്ന് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ അവരുടെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവച്ചു. സ്പാനിഷ് നടനായ അന്തോണിയോ ബന്ദേറാസിന്റെ സാക്ഷ്യം വളരെ ഹൃദ്യമായിരുന്നു.
3: Amigas y amigos, hay encuentros que no se miden solo en el tiempo, sino en su significado.
2: ജാഗരണ പ്രാർത്ഥനയുടെ അവസരത്തിൽ ഗോസ്പൽ എന്ന സംഗീത ആവിഷ്കാരത്തിന് നേതൃത്വം നൽകിയതും അന്തോണിയോ ആയിരുന്നു. തന്റെ കുട്ടിക്കാലത്ത് ദൈവത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തിയ വിശുദ്ധ വാരത്തിലെ അനുഭവം അദ്ദേഹം പങ്കുവച്ചു. നിർമ്മിത ബുദ്ധി നമ്മിൽ നിന്നും കവർന്നെടുക്കുന്ന അഗാധതയും ആത്മാവും വീണ്ടെടുക്കുവാൻ കല നമ്മെ സഹായിക്കുന്നു. അത് മാനവികതയുടെ സേവനത്തിൽ ആയിരിക്കണമെന്നും അദ്ദേഹം സാക്ഷ്യപ്രസ്താവനയിൽ എടുത്തു പറഞ്ഞു. മാദ്രിദിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക സമൂഹത്തെ പ്രതിനിധീകരിച്ച് കോംപ്ലൂട്ടൻസ് സർവകലാശാലയുടെ റെക്ടറും സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും പല ബിസിനസ് തൊഴിൽ ലോകങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുടെ സാക്ഷ്യങ്ങൾക്കും ശേഷം 2016 റിയോ ഡി ജനീറോയിൽ ഒളിമ്പിക് ബാഡ്മിന്റൺ ചാമ്പ്യനായ കരോലിന മാരിനും ഒന്നിലധികം മെഡലുകൾ നേടിയ പാരാലിമ്പിക് നീന്തൽ ചാമ്പ്യനായ തെരേസ പെരാലസും സംസാരിച്ചു. കായിക പരിശീലനം ശരീരത്തിനും ആത്മാവിനും ആരോഗ്യകരമായ ഒരു പങ്കിട്ട പ്രവർത്തനമാണെന്ന് അവരുടെ സാക്ഷ്യങ്ങളിൽ എടുത്തു പറഞ്ഞു. തുടർന്ന് പാപ്പ സന്ദേശം നൽകി.
4: Queridos amigos, amigas, es un placer encontrarme con vosotros en este lugar, un espacio que no solo acoge actividades deportivas, artísticas y culturales, sino emociones profundas del ser humano.
5: Kala, kaiga, samskarika rangangalile vividha paripadikal nadakkunna idam mathramalla, mariche santoshavum adbhutavum ഊർജസ്വലതയും പ്രത്യാശയും ദുഃഖവും നിരാശയും പോലെയുള്ള മനുഷ്യന്റെ ആന്തരികമായ വികാരങ്ങൾക്കുകൂടി സാക്ഷ്യമാകുന്ന ഇടമാണ് മാഡ്രിഡ് മൂവിസ്റ്റാർ അരീനയെന്ന പൊതുവേദി എന്നു പറഞ്ഞുകൊണ്ടായിരുന്നു പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ സ്പെയിനിൽ സാംസ്കാരിക കലാ സാമ്പത്തിക സ്പോർട്സ് രംഗങ്ങളിലുള്ളവരുമായുള്ള കൂടിക്കാഴ്ചയിലെ തന്റെ പ്രഭാഷണം ആരംഭിച്ചത്. മനുഷ്യന്റെ ബുദ്ധിയും ഇച്ഛാശക്തിയും വെളിവാക്കുന്ന മനോഹരമായ ചത്വരങ്ങളും സ്മാരകങ്ങളും പൂന്തോട്ടങ്ങളും ദേവാലയങ്ങളും യൂണിവേഴ്സിറ്റികളും സംഗീതവും നൃത്തവും ഭക്ഷണ വൈവിധ്യവുമൊക്കെയുള്ള ഒരു രാജ്യമാണിതെന്ന് പറഞ്ഞ പരിശുദ്ധ പിതാവ് ഇതിനു പിന്നിലെ ക്രിയാത്മകതയുടെ സാന്നിധ്യം അവഗണിക്കാൻ നമുക്ക് സാധിക്കില്ലെന്ന് പ്രസ്താവിച്ചു. നമുക്കു മുൻപുള്ള തലമുറകൾ സമ്മാനിച്ചുപോയ ഈ അത്ഭുതങ്ങൾക്കു മുന്നിൽ വരും തലമുറകൾക്കായി നാം എന്താണ് അവശേഷിപ്പിക്കുന്നത് എന്ന ഒരു ചോദ്യം പാപ്പ സമൂഹത്തിന് മുന്നിൽ ഉയർത്തി. മാനവികതയുടെ DNA നന്മയ്ക്കും സൗന്ദര്യത്തിനും സത്യത്തിനും വേണ്ടിയുള്ള ആഗ്രഹം ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞ പാപ്പ ഇക്കാരണത്താലാണ് സഭ അന്തസ്സുള്ള ഒരു ജീവിതത്തിനും പൊതുനന്മയ്ക്കും വേണ്ടിയുള്ള മാർഗങ്ങൾ മുന്നോട്ടു വയ്ക്കുന്നതെന്ന് പ്രസ്താവിച്ചു. മനുഷ്യനായിരിക്കുക എന്നതിന്റെ ശരിയായ അർത്ഥമെന്താണെന്ന ഒരു ചോദ്യം നമുക്കു മുന്നിലുണ്ടെന്ന് പാപ്പ പറഞ്ഞു. പരസ്പര ബന്ധത്തെ നെയ്ത്തുശാലയിലെ നൂലുമായി താരതമ്യം ചെയ്തുകൊണ്ട് സംസാരിച്ച പാപ്പ സമൂഹത്തിലും സഭയിലുമുണ്ടാകേണ്ട പരസ്പര ബന്ധത്തിന്റെ പ്രാധാന്യം വിവിധ ചിത്രങ്ങളിലൂടെ മുന്നോട്ടുവച്ചു. സഭ എന്നും സംവാദത്തിന്റെ ശൈലിയാണ് മുന്നോട്ടു വയ്ക്കുന്നതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. യൂറോപ്പിന് വിശ്വാസത്തിന്റെ മുഖമുദ്ര നഷ്ടപ്പെട്ടിട്ടുണ്ടോയെന്നും ക്രിസ്തുവിലേക്ക് വാതിലുകൾ തുറന്നിടാൻ ആഹ്വാനം ചെയ്ത നമ്മുടെ മുൻഗാമികളുടെ സ്വരം ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ടോയെന്നും നാം ചിന്തിക്കണമെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. പാവപ്പെട്ടവരുടെ നിലവിളി നമ്മുടെ ജീവിതത്തിന്റെയും ചരിത്രത്തിന്റെയും രാഷ്ട്രീയ സാമ്പത്തിക വ്യവസ്ഥകളുടെയും മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ടെന്ന കാര്യം മറക്കരുതെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു. മനുഷ്യന്റെ സമഗ്ര വികസനത്തിനും എല്ലാവരുടെയും പങ്കാളിത്തത്തിനുമാണ് സഭ ആഗ്രഹിക്കുന്നതും ശ്രമിക്കുന്നതുമെന്ന് തന്റെ പ്രാഥമിക ചാക്രികലേഖനം കൂടി പരാമർശിച്ചുകൊണ്ട് പാപ്പ പറഞ്ഞു. എല്ലായിടങ്ങളിലും ഐക്യവും സംവാദവും പ്രത്യാശയും നന്മയും പരത്തുന്ന വിധത്തിൽ ഐക്യത്തിന്റെ പുതിയ നൂലുകളാകാനും മാനവികതയുടെ മഹത്വം വെളിപ്പെടുത്തുന്ന വ്യക്തികളാകാനും പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു.
4: Y en lo que depende de vosotros, manteneos en paz con todo el mundo, porque en todo ello se juega que en el porvenir siga resplandeciendo nuestra magnífica humanidad. Muchas gracias.
2: പാപ്പയുടെ വാക്കുകൾക്ക് ശേഷം സംഗീത കച്ചേരിയും നടന്നു. സമ്മേളനത്തിന്റെ അവസാനം പാപ്പ ഏവർക്കും തന്റെ അപ്പസ്തോലിക ആശീർവാദവും നൽകി.
4: La bendición de Dios Todopoderoso, Padre, Hijo y Espíritu Santo descienda sobre vosotros. Amén. Muchas gracias. Felicidades a todos.
2: സമാപന ഗാനവും ആലപിച്ച ശേഷം പാപ്പ കർദിനാൾ ഹൊസയോടൊപ്പം സമ്മേളന നഗരിക്ക് വെളിയിലെത്തുകയും ആർച്ച് ബിഷപ്പിന്റെ ഭവനത്തിലേക്ക് യാത്രയാവുകയും ചെയ്തു. രാത്രി ഭക്ഷണത്തിനു ശേഷം പാപ്പ വിശ്രമത്തിനായി നൂൺഷിയച്ചറിലേക്ക് തിരികെ പോവുകയും ചെയ്തു. തന്റെ അപ്പസ്തോലിക യാത്രയുടെ മൂന്നാം ദിനമായ ജൂൺ മാസം 8-ാം തീയതി രാവിലെ പാപ്പ അഭിസംബോധന ചെയ്തത് സ്പെയിൻ രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയെയും പാർലമെന്റ് അംഗങ്ങളെയുമാണ്. നൂൺഷിയേച്ചറിൽ വിശുദ്ധബലി അർപ്പണത്തിനു ശേഷം പ്രാദേശിക സമയം 9:30 പ്രധാനമന്ത്രി പെദ്രോ സാഞ്ചസ് പെരേസ് ഹസ്തെഹോണുമായി പാപ്പ കൂടിക്കാഴ്ച നടത്തി. 2018 ജൂൺ മാസം 2-ാം തീയതിയാണ് അദ്ദേഹം സ്പെയിനിന്റെ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നത്. കഴിഞ്ഞ മെയ് മാസം 27-ാം തീയതി അദ്ദേഹത്തെ പാപ്പ അപ്പസ്തോലിക കൊട്ടാരത്തിൽ സ്വീകരിച്ചിരുന്നു. തികച്ചും സൗഹൃദപരമായ സംഭാഷണത്തിനു ശേഷം സ്പെയിനിലെ പാർലമെന്റിന്റെ താഴത്തെ സഭയായ കാമറ ദെയ് ദെപ്പുതാത്തിയിലേക്ക് കടന്നുചെന്നു. അനുപാതിക പ്രതിനിധിത്വ സംവിധാന പ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്ന 350 അംഗങ്ങളാണ് ഇതിലുള്ളത്. ഇതിന്റെ ആസ്ഥാനമായ പലാസിയോ ദെ ലാസ് കോർത്തസിലാണ് പാപ്പയുടെ അടുത്ത പരിപാടിക്ക് വേദിയൊരുങ്ങിയത്. പാർലമെന്റ് അംഗങ്ങളുമായുള്ള സമ്മേളനത്തിന് എത്തിച്ചേർന്ന പാപ്പായെ പ്രധാന പ്രവേശന കവാടത്തിൽ പ്രസിഡന്റായ ഫ്രാൻസീന അർമെൻഗോൾ, സെനറ്റിന്റെ പ്രസിഡന്റായ പെദ്രോ റോയാൻ ഒഹേദ, മറ്റ് 6 ഉന്നത അധികാരികൾ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് സ്പെയിനിന്റെയും വത്തിക്കാന്റെയും ദേശീയ ഗാനങ്ങൾ ആലപിക്കപ്പെട്ടു. അതിനുശേഷം കോൺഗ്രസിന്റെയും സെനറ്റിന്റെയും പ്രസിഡന്റുമാർ ചേർന്ന് പരിശുദ്ധ പിതാവിനെ സലോൺ ദെ പാസോസ് പെർദിദോസ് എന്ന ഹാളിലേക്ക് അനുഗമിച്ചു. ഔദ്യോഗികമായി ഫോട്ടോ എടുക്കുകയും ഉപചാര പുസ്തകത്തിൽ കയ്യൊപ്പ് വയ്ക്കുകയും മണിക്കൂറുകളുടെ പുസ്തകം എന്ന ഗ്രന്ഥത്തിന്റെ പരിഷ്കരിച്ച പതിപ്പ് നൽകുകയും ചെയ്തു. സ്വാഗത പ്രസംഗത്തിനുശേഷം പാപ്പ തന്റെ സന്ദേശം നൽകി.
6: Presidente del Gobierno, Presidente del Congreso de los Diputados, Presidente del Senado, Presidente del Tribunal Constitucional, Presidente del Tribunal Supremo del Consejo General del Poder Judicial, miembros del Congreso, de los Diputados y del Senado, señoras y señores.
5: മനുഷ്യാന്തസ് ഉറപ്പാക്കുന്നതും പൊതുനന്മയും മനുഷ്യന്റെ അടിസ്ഥാനാവകാശങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതും മനുഷ്യകേന്ദ്രീകൃതവുമാകണം മാനുഷിക കാഴ്ചപ്പാടുകളും നിയമങ്ങളും ഭരണവുമെന്ന് തന്റെ 4-ാമത് അപ്പസ്തോലിക യാത്രയുടെ ഭാഗമായി സ്പെയിനിന്റെ പാർലമെന്റിൽ ജൂൺ 8-ാം തീയതി രാവിലെ നടത്തിയ പ്രഭാഷണത്തിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ പറഞ്ഞു. നിയമനിർമ്മാണത്തിന് ഭരണപരമായ പ്രവൃത്തി എന്നതിനൊപ്പം മനുഷ്യജീവിതത്തിന്റെ പ്രാധാന്യം ഉയർത്തിപ്പിടിക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായ ഉത്തരവാദിത്വമെന്ന ഉന്നത മൂല്യം കൂടിയുണ്ടെന്നത് മറക്കരുതെന്ന് പാപ്പ ആവശ്യപ്പെട്ടു. നിർമ്മിത ബുദ്ധിയും മനുഷ്യാന്തസ്സും വികസനവും സമാധാനവും ആധുനിക ലോകവും ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കിയ മഞ്ഞിഫിക്ക ഉമാനിത്താസ് എന്ന തന്റെ പ്രാഥമിക ചാക്രിക ലേഖനത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ സാങ്കേതിക വിദ്യകളുടെ വളർച്ചയെയും അതിന്റെ കൂടി വരുന്ന ഉപയോഗത്തെയും കുറിച്ച് പരാമർശിച്ച പാപ്പ മാനവരാശിയുടെ വർത്തമാന ഭാവി കാലങ്ങളെ വലിയ തോതിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമെന്ന നിലയിൽ അതിന്റെ ഉപയോഗത്തിനു പിന്നിൽ ഉണ്ടായിരിക്കേണ്ട നൈതികതയുടെയും ധാർമ്മികതയുടെയും പ്രാധാന്യം എടുത്തു പറഞ്ഞു. സാങ്കേതികതയുടെ രംഗത്തെ വളർച്ചകൾ മനുഷ്യന്റെ നന്മയ്ക്കായുള്ളവയാണെന്ന കാര്യം മറക്കരുതെന്നും അത് മനുഷ്യന് പകരമായുള്ള ഒന്നായോ മനുഷ്യനെ മറികടക്കുന്ന ഒന്നായോ മാറരുതെന്നും പരിശുദ്ധ പിതാവ് ഉദ്ബോധിപ്പിച്ചു. സമൂഹത്തിന്റെ അടിത്തറയും സാമൂഹ്യജീവിതത്തിന്റെ പാഠ്യഭൂമിയുമെന്ന നിലയിൽ കുടുംബങ്ങൾക്കുള്ള പ്രാധാന്യവും പരിശുദ്ധ പിതാവ് തന്റെ പ്രഭാഷണത്തിൽ അനുസ്മരിച്ചു. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ തുടരുന്ന സായുധ സംഘർഷങ്ങളുടെയും യുദ്ധങ്ങളുടെയും പശ്ചാത്തലത്തിൽ സംസാരിച്ച പാപ്പ അവ മാനവികതയുടെ പരാജയമാണെന്ന് ആവർത്തിക്കുകയും നീണ്ടുനിൽക്കുന്ന സമാധാനത്തിലേക്ക് നയതന്ത്ര മേഖലയിലുൾപ്പെടെയുള്ള സംവാദങ്ങൾ വഴി എത്തിച്ചേരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി കുമ്പസാരരഹസ്യം കാത്തുസൂക്ഷിക്കാനുള്ള സഭയുടെ അവകാശത്തെക്കുറിച്ച് പരിശുദ്ധ പിതാവ് പ്രത്യേകം എടുത്തു പറഞ്ഞു. പാർലമെന്റിന്റെ ഓരോ പൊതുതീരുമാനങ്ങളും മജ്ജയും മാംസവുമുള്ള മനുഷ്യരെ, പ്രത്യേകിച്ച് ദുർബലരായവരെ കൂടി ബാധിക്കുന്നതാണെന്ന് മറക്കരുതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. തങ്ങളുടെ ചരിത്രത്തിന്റെ വേരുകൾ മറക്കാതെയും ഭാവിയിലേക്ക് ധൈര്യപൂർവ്വം കണ്ണുനട്ടും കണ്ടുമുട്ടലുകളുടെയും സംസ്കാരത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും പ്രത്യാശയുടെയും ഇടമായി തുടരാൻ സ്പെയിനിന് കഴിയട്ടെയെന്ന് പാപ്പ ആശംസിച്ചു.
6: A todas las naciones de la tierra, concordia a las familias y serenidad a las conciencias. Y que sobre el reino de España, marcado por la huella apostólica de Santiago y por la presencia maternal de la Virgen del Pilar, desciendan días de prosperidad, justicia y paz duradera. Muchas gracias.
2: തുടർന്ന് അവിടെ നിന്നും ഏകദേശം 10.5 കിലോമീറ്ററുകൾ അകലെയുള്ള സ്പാനിഷ് മെത്രാൻ സമിതിയുടെ ഭരണസിരാകേന്ദ്രത്തിലേക്ക് പാപ്പ യാത്രയായി. പ്രധാന പ്രവേശന കവാടത്തിൽ സമിതിയുടെ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ലൂയിസ് ഹവിയർ അർഗ്വെല്ലോ ഗാർസിയ, മാദ്രിദ് ആർച്ച് ബിഷപ്പ്, സമിതിയുടെ സെക്രട്ടറിയായ മോൺസിഞ്ഞോർ ഫ്രാൻസിസ്കോ സെസാർ ഗാർസിയ മകാൻ എന്നിവർ ചേർന്ന് പാപ്പായെ സ്വീകരിച്ചു. ഏവരെയും അഭിവാദ്യം ചെയ്ത ശേഷം പ്ലീനറി അസംബ്ലി ഹാളിലേക്ക് പാപ്പ പ്രവേശിച്ചു. സമിതിയുടെ പ്രസിഡന്റ് സ്വാഗതം ആശംസിച്ചതിനു ശേഷം പാപ്പ തന്റെ സന്ദേശം നൽകി.
7: Queridos hermanos en el episcopado, es con gran gozo que me presento ante vosotros en este tercer.
5: യേശു തന്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടതുപോലെ കൂട്ടായ്മ പുനരുജ്ജീവിപ്പിക്കാനാണ് താനും ആവശ്യപ്പെടുന്നതെന്ന് തന്റെ അപ്പസ്തോലിക യാത്രയുടെ ഭാഗമായി സ്പെയിനിലെ മെത്രാൻ സമിതി അംഗങ്ങളുമായി June 8 കൂടിക്കാഴ്ച നടത്തവെ ലിയോ 14 പാപ്പ പ്രസ്താവിച്ചു. ആധ്യാത്മിക മേഖലയിലെ പരസ്പരമുള്ള ആശയ കൈമാറ്റത്തിന്റെ പ്രാധാന്യം തന്റെ പ്രഭാഷണത്തിൽ പരിശുദ്ധ പിതാവ് പ്രത്യേകം പരാമർശിച്ചു. നമ്മുടെ ഈ വിശ്വാസയാത്രയെ പഴമയുടേതായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചും അനാവശ്യമായ ഭാരങ്ങൾ പേറിയും ബുദ്ധിമുട്ടേറിയതാക്കി മാറ്റാതെ മുന്നോട്ടു പോകേണ്ടതുണ്ടെന്നും എന്നാൽ അതേസമയം വിശ്വാസ പാരമ്പര്യത്തെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ടെന്നും പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. സ്വാതന്ത്ര്യവും ധൈര്യവും വിവേകപൂർവം ഉൾച്ചേർത്തുവേണം മുന്നോട്ടു പോകേണ്ടതെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു. നമ്മുടെ തീർത്ഥാടനത്തിൽ ഭക്ഷണമായി തീരുകയും രക്ഷയിലേക്കുള്ള വഴി തുറക്കുകയും ചെയ്യുന്നവയാണ് തിരുവചനവും വിശുദ്ധ കുർബാനയുമെന്ന് പ്രസ്താവിച്ച പാപ്പ അവയ്ക്കുവേണ്ടിയുള്ള വിശപ്പ് കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞു. ഭിന്ന സംസ്കാരങ്ങളും ഭാഷകളും നാനാത്വവുമുള്ള ഒരു സമൂഹമെന്ന നിലയിൽ പരസ്പര സംവാദങ്ങളുടെയും പരസ്പരമുള്ള മനസ്സിലാക്കലിന്റെയും പ്രാധാന്യത്തിലേക്കും പരിശുദ്ധ പിതാവ് വിരൽ ചൂണ്ടി. സഭയുടെ വിശ്വാസ പൈതൃകമുൾപ്പെടെയുള്ളവ സംവാദത്തിനും കണ്ടുമുട്ടലുകൾക്കും വേണ്ട ഉപകരണങ്ങളായി മാറേണ്ടതുണ്ടെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. യുവജനങ്ങളോടുള്ള സഭയുടെയും സഭാനേതൃത്വത്തിന്റെയും ഉത്തരവാദിത്വം പ്രത്യേകമായി പരാമർശിച്ച പാപ്പ തങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് അവർക്കുള്ള ജിജ്ഞാസയെ സഭ ഗൗരവമായി കാണണമെന്നും തങ്ങളുടെ വിളി തിരിച്ചറിയാൻ അവരെ സഹായിക്കണമെന്നും ഓർമ്മിപ്പിച്ചു. വൈദികാർത്ഥികൾക്ക് ലഭിക്കേണ്ട മെച്ചപ്പെട്ട പരിശീലനത്തിന്റെ ആവശ്യത്തിലേക്കും പാപ്പ വിരൽ ചൂണ്ടി. സഭയിൽ കരുതലും ശുശ്രൂഷയും ഉറപ്പാക്കേണ്ടവരിൽ നിന്ന് മുറിവേറ്റ മനുഷ്യരുണ്ടെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ അവരുടെ മുറിവുണക്കാനും അവർക്ക് സംരക്ഷണമേകാനും സഭയ്ക്കുള്ള ഉത്തരവാദിത്വം പ്രത്യേകം എടുത്തുപറഞ്ഞു. ഇന്ന് ദൈവത്തെ തള്ളിപ്പറയുകയും എന്നാൽ ജീവിതത്തിന്റെ അർത്ഥവും സത്യവും പ്രത്യാശയും തേടുകയും ചെയ്യുന്ന മനുഷ്യരുണ്ടെന്ന് പറഞ്ഞ പാപ്പ അവരെ ശ്രവിക്കാനും യേശുക്രിസ്തുവിലൂടെ നൽകപ്പെട്ട വലിയ നിധിയെ കാണിച്ചുകൊടുക്കാനും സഭയ്ക്ക് സാധിക്കണമെന്ന് ഓർമ്മിപ്പിച്ചു. പരിശുദ്ധ കന്യകാമറിയത്തിലെ വിശ്വാസ ജീവിത മാതൃക പരാമർശിച്ച പാപ്പ സഭ ക്രിസ്തുവിന്റെ ഹൃദയത്തോടു ചേർന്ന് മുന്നോട്ടു പോകേണ്ടതിന്റെ പ്രാധാന്യവും തന്റെ പ്രഭാഷണത്തിൽ അനുസ്മരിച്ചു.
2: തുടർന്ന് ഉപചാരഗ്രന്ഥത്തിൽ ഒപ്പുവയ്ക്കുകയും സമ്മാനങ്ങൾ കൈമാറുകയും ആശീർവാദം നൽകുകയും ചെയ്തു. മെത്രാന്മാരെ പാപ്പ വ്യക്തിപരമായി കാണുകയും അവരോട് സംസാരിക്കുകയും ചെയ്ത ശേഷം സന്ദർശന സ്മാരക ഫലകം ഉദ്ഘാടനവും നടത്തി. തുടർന്ന് അപ്പസ്തോലിക നൂൺഷിയേച്ചറിലേക്ക് മടങ്ങിയ പാപ്പ മെത്രാന്മാർക്കൊപ്പം ഉച്ചഭക്ഷണം കഴിക്കുകയും വിശ്രമിക്കുകയും ചെയ്തു. ഇതോടെ ഇന്നത്തെ മലയാളത്തിലുള്ള സംപ്രേക്ഷണം അവസാനിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.